0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ സുന്ദരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 11 ചൊവ്വാഴ്ച. കൊലവർഷം 1201, കർക്കിടക മാസം 26 പുണർദം നക്ഷത്രം. ജലാസുദ്ദീൻ റൂമി പറഞ്ഞ ഒരു വാചകത്തോടുകൂടി ഇന്നത്തെ അരുണോദയം നമുക്ക് ആരംഭിക്കാം. നിങ്ങളുടെ ശബ്ദമല്ല, വാക്കുകളാണ് ഉയർത്തേണ്ടത്. ഓർക്കുക, പൂക്കളെ വിരിയിക്കുന്നത് ഇടിമിന്നലല്ല, മെയ് മാസത്തിലെ മഴയാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ഭാഗമാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ നമ്മൾ ഒച്ച വെച്ച് സംസാരിക്കാറുണ്ട്. എന്നാൽ ബഹളം കൂട്ടുന്നത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ വാക്കുകളിലെ ആത്മാർത്ഥതയും യുക്തിയുമാണ് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത്. ദേഷ്യം വരുമ്പോൾ ശബ്ദം കൂട്ടുന്നതിന് പകരം പെയ്യുന്ന മഴ പോലെ ശാന്തമായി എന്നാൽ വ്യക്തമായി കാര്യങ്ങൾ പറയാൻ നമുക്ക് ശീലിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട്

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: എല്ലാവർക്കും സ്വാഗതം. കർക്കിടക മാസത്തിലെ 26-ാമത്തെ പുലരിയിലേക്ക്, രാമായണ മാസം അതിന്റെ സമാപനത്തിലേക്ക് അടുക്കുമ്പോൾ നമ്മൾ ഇന്ന് അറിയുന്നത്, മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ട ആത്മനിയന്ത്രണത്തെയും ആഗ്രഹങ്ങളെ പരിമിതപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമാണ്. മനസ്സിന്റെ ചഞ്ചല സ്വഭാവത്തെക്കുറിച്ചും അതിനെ എങ്ങനെ മെരുക്കണമെന്നും എഴുത്തച്ഛൻ തന്റെ വരികളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചഞ്ചലമത്രേ മനസ്സ് മനുഷ്യർക്ക് വാദവേഗേന ചലിക്കുന്നതോർക്കുക. മനുഷ്യന്റെ മനസ്സ് എന്നത് എപ്പോഴും കാറ്റിന്റെ വേഗതയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്നാണ് എഴുത്തച്ഛൻ ഈ വരികളിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു നിമിഷം ഇവിടെയാണെങ്കിൽ അടുത്ത നിമിഷം അത് മറ്റെവിടെയെങ്കിലും ആയിരിക്കും. ഈ ചഞ്ചലമായ മനസ്സിന് പിന്നാലെ ഓടിയാൽ നമ്മൾ തെറ്റായ പല തീരുമാനങ്ങളിലും ചെന്നെത്തും. നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടണമെങ്കിലും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാകണമെങ്കിലും ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം. ആഗ്രഹങ്ങൾക്കും വികാരങ്ങൾക്കും അടിമപ്പെടാതെ ബുദ്ധിപൂർവം ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് പ്രധാനം. ധ്യാനത്തിലൂടെയും നല്ല ചിന്തകളിലൂടെയും മനസ്സിനെ ശാന്തമാക്കാനും നിയന്ത്രിക്കാനും 26-ാം നാളിലെ വരികൾ നമ്മെ പഠിപ്പിക്കുന്നു. കാറ്റുപോലെ പായുന്ന മനസ്സിനെ നന്മയുടെയും വിവേകത്തിന്റെയും കയറുകൊണ്ട് കെട്ടിയിടാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം അരുണോദയത്തിലൂടെ.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഓഗസ്റ്റ് മാസം 11-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷികളിൽ ഒരാളായ ഖുദിറാം ബോസ് മുസാഫർപൂർ ജയിലിൽ വെച്ച് ബ്രിട്ടീഷുകാരാൽ തൂക്കിലേറ്റപ്പെട്ടത് 1908 ഓഗസ്റ്റ് 11-ാണ്. അന്ന് അദ്ദേഹത്തിന് വെറും 18 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ക്രൂരനായ ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് കിങ്സ് ഫോർഡിനെ വധിക്കാൻ ശ്രമിച്ചതായിരുന്നു അദ്ദേഹത്തിന് മേൽ ചുമത്തപ്പെട്ട കുറ്റം. കൈകളിൽ ഭഗവത്ഗീതയുമായി പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം തൂക്കുമരത്തിലേക്ക് നടന്നത് ഇന്ത്യയൊട്ടാകെയുള്ള യുവാക്കൾക്ക് വലിയൊരു ആവേശമായി മാറി. 1954 ഓഗസ്റ്റ് 2 പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ദാദ്ര നഗർ ഹവേലി പ്രദേശത്തെ ഔദ്യോഗികമായി ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി പ്രഖ്യാപിച്ചത് 1961 ഓഗസ്റ്റ് 11-ാണ്. പാർലമെന്റ് പാസാക്കിയ 10-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇതിനെ ഇന്ത്യയുടെ ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറ്റിയത്. ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങളുടെ പൂർണമായ മോചനത്തിന് വഴിതെളിച്ച പ്രധാന ചുവടുവെപ്പായിരുന്നു ഇത്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന പനാമ കനാൽ വഴി ആദ്യമായി ഒരു കപ്പൽ പരീക്ഷണാടിസ്ഥാനത്തിൽ യാത്ര നടത്തിയത് 1914 ഓഗസ്റ്റ് 11-ാണ്. SS ആൻകോൺ എന്ന കാർഗോ കപ്പലാണ് ഈ കനാൽ മുറിച്ചു കടന്നത്. കപ്പലുകൾക്ക് അമേരിക്കൻ വൻകര ചുറ്റിപ്പോകേണ്ടി വന്നിരുന്ന 1000 കിലോമീറ്ററുകളുടെ ദൂരമാണ് ഇതിലൂടെ ലാഭിക്കാൻ കഴിഞ്ഞത്. ആഗോള ആരോഗ്യ ചരിത്രത്തിൽ വലിയ ചർച്ചയായ ഒരു പ്രഖ്യാപനം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയത് 2020 ഓഗസ്റ്റ് 11-ാണ്. ലോകത്തിലെ ആദ്യത്തെ രജിസ്റ്റർ ചെയ്ത COVID-19 വാക്സിനായ സ്പുട്നിക് വി റഷ്യ വിജയകരമായി വികസിപ്പിച്ചതായി അദ്ദേഹം പ്രഖ്യാപിച്ചു. മോസ്കോയിലെ ഗമാലിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഈ വാക്സിൻ നിർമ്മിച്ചത്. സോവിയറ്റ് യൂണിയൻ ബഹിരാകാശത്തേക്ക് അയച്ച ആദ്യ ഉപഗ്രഹമായ സ്പുട്നിക്കിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇതിന് ഈ പേര് നൽകിയത്. ബോളിവുഡ് ചലച്ചിത്ര രംഗത്തെ പ്രശസ്ത നടനും ആക്ഷൻ ഹീറോയും നിർമ്മാതാവുമായ സുനിൽ ഷെട്ടി ജനിച്ചത് 1961 ഓഗസ്റ്റ് 11-ാണ്. കർണാടകയിൽ ജനിച്ച അദ്ദേഹം 90s ബോളിവുഡിൽ സജീവമാവുകയും മോഹ്ര, ദിൽവാലെ, ബോർഡർ, ഹേരാ ഫേരി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ജനപ്രിയനായി മാറുകയും ചെയ്തു. കായിക രംഗത്തും ബിസിനസ് രംഗത്തും അദ്ദേഹം സജീവമായി ഇടപെടാറുണ്ട്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. സിനിമാ നിർമ്മാണത്തെ ലാഭക്കൊതിയില്ലാതെ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുകയും കലയെ ഒരു സാമൂഹിക മാറ്റത്തിനായുള്ള ആയുധമായി കാണുകയും ചെയ്ത മലയാള സിനിമയിലെ വിപ്ലവകാരിയായ ദീർഘദർശി ഇന്ന് ഓഗസ്റ്റ് 11 ഇന്ത്യൻ സമാന്തര സിനിമകളിൽ സമാനതകളില്ലാത്ത ഒരു ദൃശ്യഭാഷ തീർത്ത അതുല്യ സംവിധായകൻ ജോൺ എബ്രഹാമിന്റെ ജന്മദിനം. 1937 ഓഗസ്റ്റ് 11 ജനിച്ച അദ്ദേഹം തന്റെ ഹ്രസ്വമായ ജീവിതത്തിനിടയിൽ സിനിമയെ ഒരു കച്ചവട ഉൽപ്പന്നം എന്നതിലുപരി ജനങ്ങളുടെ രാഷ്ട്രീയവും ജീവിതവും പറയുന്ന മാധ്യമമാക്കി മാറ്റി തീർത്ത 1987 May 31 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ചലച്ചിത്ര ജീവിതത്തിലെ ഏറ്റവും വലിയ മാസ്റ്റർ പീസായി കണക്കാക്കപ്പെടുന്നത് അമ്മ അറിയാൻ എന്ന ചിത്രമാണ്. ഡോക്യുമെന്ററി ശൈലിയും ഫിക്ഷനും അതിവിദഗ്ധമായി കോർത്തിണക്കിയ ഈ ചിത്രം മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ക്ലാസിക്കുകളിൽ ഒന്നാണ്. ഭയവും അടിച്ചമർത്തലുകളും പ്രമേയമാക്കിയ ചെറിയാച്ചാന്റെ ക്രൂരകൃത്യങ്ങൾ എന്ന മറ്റൊരു ശ്രദ്ധേയമായ ചിത്രത്തിലൂടെ മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. ഗ്രാമങ്ങളിൽ നിന്നും സാധാരണക്കാരിൽ നിന്നും പണം പിരിച്ച് അവർക്കായി തന്നെ സിനിമ നിർമ്മിക്കുകയും അത് ഗ്രാമങ്ങൾ തോറും കൊണ്ടു നടന്ന് പ്രദർശിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം രൂപീകരിച്ച ഒഡേസ എന്ന സിനിമാ പ്രസ്ഥാനം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു ചരിത്രമാണ്. സിനിമാ മോഹവുമായി നടന്ന ഒട്ടനവധി ചെറുപ്പക്കാർക്ക് എന്നും വലിയൊരു പ്രചോദനമായിരുന്നു അദ്ദേഹത്തിന്റെ യാത്രകൾ. തന്റെ സിനിമകളിലൂടെയും ജീവിതത്തിലൂടെയും ജനങ്ങളോട് സംവദിച്ച പ്രിയ സംവിധായകൻ ജോൺ എബ്രഹാമിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ ഈ ജന്മദിനവേളയിൽ നമുക്ക് ആദരവോടെ പ്രണാമം അർപ്പിക്കാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായി.

0: നമസ്കാരം. ഇൻഫോ അറ്റ് 7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. ഭാര്യ ഭർതൃ ബന്ധം കരുത്തുറ്റതാക്കാൻ വിവാഹപൂർവ്വ കൌൺസിലിംഗ് നിർബന്ധമാക്കണമെന്ന് വനിതാ കമ്മീഷൻ. വിവാഹാനന്തരവും ദമ്പതികൾ കൌൺസിലിംഗിന് വിധേയമാകുന്നത് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കുറയ്ക്കുമെന്നും കമ്മീഷൻ അഭിപ്രായപ്പെട്ടു. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ അംഗങ്ങളായ വി ആർ മഹിളാമണി, പി കുഞ്ഞായിഷ എന്നിവരുടെ നേതൃത്വത്തിൽ സിറ്റിംഗ് നടത്തി. ആകെ 33 പരാതികൾ ലഭിച്ചു. 5 പരാതികൾ തീർപ്പാക്കി. 28 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ LP UP വിഭാഗങ്ങളിൽ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയിലേക്ക് വിദ്യാലയങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി കൈറ്റ് വികസിപ്പിക്കുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ അധിഷ്ഠിത പ്ലാറ്റ്ഫോം വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. എയ്ഡഡ് സർക്കാർ ഹൈസ്കൂൾ വിഭാഗത്തോടൊപ്പമുള്ള LP UP വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. നീതിന്യായ രംഗത്ത് പിന്നാക്ക വിഭാഗക്കാരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് നടപ്പിലാക്കുന്ന അഭിഭാഷക ധനസഹായ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. OBC വിഭാഗത്തിൽ ഉൾപ്പെട്ട കേരള ബാർ കൌൺസിലിൽ 2024 ജൂലൈ 1 2026 ജൂലൈ 31 ഇടയിൽ എൻറോൾ ചെയ്ത സംസ്ഥാനത്ത് പ്രാക്ടീസ് തുടരുന്ന നിയമബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. കുടുംബ വാർഷിക വരുമാന പരിധി 1,00,000 രൂപ. പ്രതിവർഷം 12,000 രൂപ വീതം. പരമാവധി 3 വർഷത്തേക്ക് ഗ്രാന്റ് ലഭിക്കും. ജില്ലാ പോലീസ് വളപ്പിൽ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മലവേപ്പിന്റെ ശിഖരങ്ങൾ, തെങ്ങ് എന്നിവ August 14 രാവിലെ 11 പുനർലേലം ചെയ്യുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. അഗളി പാലക്കാട് GIFD സെന്ററുകളിലേക്ക് ഫാഷൻ ഡിസൈനിംഗ് പ്രവേശനത്തിന് August 12 വൈകിട്ട് 5 അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 94 47 37 03 83. തൊഴിൽ നൈപുണ്യ സൌജന്യ വിദ്യാഭ്യാസ പദ്ധതിയായ DDUJKY 18-35 ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. കേന്ദ്ര സർക്കാർ അംഗീകൃത NSDC സർട്ടിഫിക്കേഷനുള്ള ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് മേഖലയുള്ളതാണ് കോഴ്സുകൾ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മുൻഗണന ലഭിക്കും. +2 വിജയിച്ചവർക്കും തോറ്റവർക്കും അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ വയനാട് കൽപ്പറ്റ പുളിയാർമല ലവ് ഗ്രീൻ അസോസിയേഷൻ എന്ന സ്ഥാപനത്തിൽ August 17 എത്തണം. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ സജീവ അംഗങ്ങളായ തൊഴിലാളികളുടെ കുട്ടികളിൽ 2024-25 അധ്യയന വർഷത്തിൽ സംസ്ഥാന ദേശീയ തലത്തിൽ കലാ കായിക അക്കാദമിക് രംഗങ്ങളിൽ മികവ് പുലർത്തിയവരിൽ നിന്നും പ്രത്യേക പാരിതോഷികം നൽകുന്നതിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വെള്ള പേപ്പറിൽ എഴുതി തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം മികവ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം September 5 ജില്ലാ ഓഫീസിൽ അപേക്ഷിക്കണം. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് ലാബ് ടെക്നീഷ്യൻ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്ക് 179 ദിവസത്തേക്ക് താൽക്കാലികമായി നിയമിക്കുന്നതിന് August 18 രാവിലെ 10:30 അഭിമുഖം നടക്കും. ലാബ് ടെക്നീഷ്യൻ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നിവയിലാണ് ഒഴിവുകൾ. യോഗ്യരായവർ രേഖകളുടെ അസലും പകർപ്പും സഹിതം എത്തിച്ചേരണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. സംസ്ഥാന OBC വിഭാഗത്തിൽപ്പെട്ട പരമ്പരാഗത മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ധനസഹായ പദ്ധതിക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. ഉയർന്ന കുടുംബ വാർഷിക വരുമാന പരിധി 2,00,000 രൂപ. പ്രായപരിധി 60 വയസ്സ്. നിലവിൽ സ്വന്തം തൊഴിലിടങ്ങളിൽ മൺപാത്ര നിർമ്മാണം നടത്തുന്നവർക്ക് 50,000 രൂപ വരെ 2 ഗഡുക്കളായി അനുവദിക്കും. മുൻവർഷങ്ങളിൽ ആനുകൂല്യം ലഭിച്ചവരോ അവരുടെ കുടുംബാംഗങ്ങളോ അപേക്ഷിക്കേണ്ടതില്ല. www.bwin.kerala.gov.in എന്ന പോർട്ടൽ മുഖേന ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. OBC വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ബാർബർ ഷോപ്പ്, യൂണിസെക്സ് സലൂൺ എന്നിവ നവീകരിക്കുന്നതിന് 40,000 രൂപ വരെ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. ഉയർന്ന കുടുംബ വാർഷിക വരുമാനം 2,00,000 രൂപ. പ്രായപരിധി 60 വയസ്സ്. മുൻവർഷങ്ങളിൽ ആനുകൂല്യം ലഭിച്ചവരോ അവരുടെ കുടുംബാംഗങ്ങളോ അപേക്ഷിക്കേണ്ടതില്ല. www.bwin.kerala.gov.in എന്ന പോർട്ടൽ മുഖേനയാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടത്. കനാൽ പിരിവ് പോക്കാന്തോട് റോഡിൽ ഇന്ന് മുതൽ BMBC പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനാൽ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ഇതുവഴിയുള്ള വാഹന ഗതാഗതത്തിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തും. കനാൽ പിരിവിൽ നിന്നും പോക്കാന്തോട് പോകുന്ന വാഹനങ്ങൾ, മേനോൻ പാറയിൽ നിന്ന് കനാൽ പിരിവിലേക്ക് പോകുന്ന വാഹനങ്ങളും ചുള്ളിമട വഴി പോകേണ്ടതാണെന്ന് DW നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കൊഴിഞ്ഞാമ്പാറ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ MSc മൈക്രോബയോളജിയിൽ സീറ്റ് ഒഴിവ്. CAP ID രജിസ്ട്രേഷനുള്ള വിദ്യാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി August 13 രാവിലെ 10 കോളേജിൽ എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഇൻഫോ അറ്റ് 7 ഇതോടുകൂടി പൂർണ്ണമാകുന്നു. നന്ദി.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: വീട്ടുചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
5: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
4: അപ്പൊ കറണ്ട് ബില്ലിന്
5: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
4: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
5: തീർച്ചയായും.
6: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
7: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷി from road Kambalathara. Contact 7591979393.
8: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യഫം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
9: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
10: ഹലോ, ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ്സ്. ഇന്നത്തെ എഴുത്തോല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് സിലബസ് എന്നുള്ളത്. സിലബസിനോട് ചേർത്ത് നമ്മൾ വെക്കുന്നത് എക്സാമിനേഷൻ ആണല്ലേ. ഈ എക്സാംസ് വരുന്ന സമയത്താണ് ഈ സിലബസ് നോക്കാറുള്ളതും. അല്ലെങ്കിൽ ടീച്ചർമാർ പറയും, ഞാൻ സിലബസ് തന്നിട്ടുണ്ട്, ആ സിലബസിലുള്ള മുഴുവൻ കാര്യങ്ങളും പഠിച്ചാൽ മതി, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും എന്നുള്ളത്. ആക്ച്വലി എല്ലാ പരീക്ഷകൾക്കും കറക്റ്റായിട്ട് ഒരു സിലബസ് നമുക്ക് തരുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സിലബസിലുള്ളത് മാത്രം പഠിച്ച് ഫോക്കസ് ചെയ്ത് മാർക്ക് വാങ്ങാൻ അല്ലേ. ജീവിതത്തിലും നമ്മൾ ശരിക്കും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ലൈഫ് അതിന് എന്താ സിലബസ് അല്ലേ എന്ന് ചോദിക്കും. അതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും എപ്പോഴും ഇരുന്ന് ആലോചിക്കുന്നത് ഫുൾ ഔട്ട് ഓഫ് സിലബസ് കാര്യങ്ങളെ കുറിച്ചാണ്. ഇപ്പോഴും ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ല എങ്കിൽ ഡോണ്ട് വറി, ഇന്നത്തെ നമ്മുടെ മോർണിംഗ് ഷോയിലൂടെ ഞാനത് പക്ക ക്ലിയർ ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു തരാം. ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. അതിനു മുന്നേ നമുക്ക് പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഇത് എഴുത്തോല, കൂടെ ഞാൻ

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: പരീക്ഷയിൽ സിലബസ് ഉണ്ട്, ഓക്കെ. ആ സിലബസ് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും. ജീവിതത്തിലും സിലബസ് ഉണ്ട്, ആ സിലബസ് നോക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ലൈഫ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഈ ലൈഫിലെ ഔട്ട് ഓഫ് സിലബസ് ചോദ്യങ്ങൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവരുടെ അഭിപ്രായങ്ങൾ, കഴിഞ്ഞുപോയ കാലം, നാളെയെ കുറിച്ചിട്ടുള്ള പേടി, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളില്ലേ, ഇതൊക്കെ നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിലെ ഔട്ട് ഓഫ് സിലബസ് കാര്യങ്ങൾ. പരീക്ഷയ്ക്ക് വരാത്ത ചോദ്യങ്ങൾ പഠിക്കാനിരുന്ന സമയം കളയണ പോലെ തന്നെയാണ് ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത്. മറ്റൊരാളുടെ മൈൻഡ് റീഡ് ചെയ്യാനോ കഴിഞ്ഞ കാലം പോയിട്ട് എഡിറ്റ് ചെയ്യാനോ ഉള്ള സൂപ്പർ പവർ ഒന്നും നമുക്ക് ആർക്കും ഇല്ലല്ലോ. സോ ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ എനർജി വേസ്റ്റ് ചെയ്യണോ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ കയ്യിൽ പക്ക റിയൽ ആയിട്ടുള്ളത് ഈ ഒരൊറ്റ ദിവസമാണ്. ഇന്ന് നിങ്ങൾ എടുക്കുന്ന പോസിറ്റീവ് തീരുമാനങ്ങളും ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങളുടെ ലൈഫ് അടിപൊളിയാക്കാൻ പോകുന്നത്. സോ ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ മാത്രം 100% ഫോക്കസ് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എഴുത്തോലയിൽ ദാ അടുത്തൊരു പാട്ടിന്റെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ചില സമയത്ത് ഈ ഔട്ട് ഓഫ് സിലബസ് തോട്ട്സ് വരും നമ്മുടെ ഉള്ളിൽ, ഓരോ മനുഷ്യരുടെ ഉള്ളിൽ. നമ്മളെ മെന്റലി ഡൗൺ ആക്കുന്ന ഈ ഔട്ട് ഓഫ് സിലബസ് ചിന്തകൾ വരുമ്പോൾ ജസ്റ്റ് ചിരിച്ചുകൊണ്ട് പറയാ, ഇതെന്റെ എക്സാമിന് വരുന്ന ഒരു കാര്യമല്ല, സോ ഐ ഡോണ്ട് കെയർ. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആക്കാൻ നോക്കേണ്ട, ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് വിട്ടുകളയുന്നതാണ് നമ്മുടെ മനസ്സിന് ഏറ്റവും ഹാപ്പിനെസ് തരുന്നത്. നമ്മുടെ സിലബസിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ വൈബ്, നമ്മുടെ എഫേർട്ട്, നമ്മുടെ പുഞ്ചിരി, അല്ലെ? നമ്മുടെ വൈബ് എന്ന് പറയുമ്പോഴത്തേക്കും സിറ്റുവേഷൻസ് എന്ത് തന്നെ ആയാലും ഹാപ്പി ആയിരിക്കാൻ നമ്മൾ നോക്കണം. പിന്നെ നമ്മൾ ഇടുന്ന എഫേർട്ട്, ഇന്ന് നമ്മൾ വർക്കിൽ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഗതി ആയിരിക്കണം. ആരെന്ത് പറഞ്ഞാലും നമ്മൾ തളർത്താൻ പറ്റില്ല എന്ന് കാണിക്കുന്ന നമ്മുടെ ആ ഒരു സ്മൈല്, ഇതൊക്കെയാണ് നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ മുന്നേ പറഞ്ഞ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു കാര്യം. അവരെന്താ വിചാരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ കൺട്രോളിലുള്ളൊരു കാര്യമല്ല. അവർ പറയുന്ന ഒപ്പീനിയൻസ് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. ഇനി കഴിഞ്ഞു പോയ കാലത്ത് അങ്ങനെ സംഭവിച്ചു, എന്നാലും അങ്ങനെ സംഭവിച്ചു പോയല്ലോ, ലൈഫിൽ ഇങ്ങനെയാണല്ലോ എന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം പാസ്റ്റ് ഇസ് പാസ്റ്റ്, നമുക്കത് പോയിട്ട് തിരുത്താനായിട്ട് പറ്റില്ല. നാളെയെക്കുറിച്ചുള്ള കാര്യവും ഉണ്ടാവും, ഫ്യൂച്ചർ എന്താവും എന്ന് മേടിക്കുന്ന ആളുകളുണ്ട്. ഇതും നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. സോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ബാക്കിയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിനെ എന്റെ വഴിക്ക് അങ്ങ് വിടുക. ഇന്നത്തെ ദിവസം ഫുൾ ഓൺ ഹാപ്പി മൂഡിൽ പവർഫുൾ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഔട്ട് ഓഫ് സിലബസ് നോക്കി പേടിക്കാൻ നമുക്ക് സമയമില്ല. സ്വന്തം ലൈഫ് ഫുൾ പോസിറ്റീവ് വൈബ്സ് മാത്രം, അത് മാത്രം നമ്മൾ ചിന്തിക്കുക. നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അതിനെ അതിൻ്റെ വഴിക്കങ്ങ് വിട്ടേക്കുക. നമ്മൾ അതേക്കുറിച്ച് എക്സ്ട്രാ ആലോചിച്ച് സമയം കളയണ്ട. സോ ഹാവ് എൻ അമേസിംഗ് ഹാപ്പി ആൻഡ് റോക്കിംഗ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ദാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ അഹല്യ വിശ്വസിലേക്ക്. അങ്ങനെ അഹല്യ വിശ്വസമായി നാരെ വന്നിരിക്കുന്ന ഞാനാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തമായില്ല. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്, എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിങ്ങളുടെ അടുത്ത് സുഖമാണോ, സന്തോഷമായിരിക്കുന്നോ, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചില്ലെങ്കിൽ ഈ ഉപ്പില്ലാത്ത കഞ്ഞിയുടെ അവസ്ഥയാണ് കേട്ടോ. പൂർണ്ണമാവാറില്ല, ഒരു ടേസ്റ്റ് അങ്ങ് കംപ്ലീറ്റ് കിട്ടാറില്ല എന്നുള്ളതാണ്. എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്, നല്ലൊരു ഗ്യാപ്പിന് ശേഷമായിരിക്കും ഇപ്പോഴും ഞാൻ വരുന്നുണ്ടാവുക. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരു രണ്ട് മൂന്ന് ദിവസം എങ്ങനെ പോയാലും ഒരു ഗ്യാപ്പ് വരാറുണ്ട്. അതിനുശേഷം വരുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് വളരെ ഫ്രഷായിട്ട് വീണ്ടും നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഇന്ന് എന്തായിരിക്കും പുതിയ വിശേഷം സംസാരിക്കാനുണ്ടാവുക, അല്ലെങ്കിൽ പുതിയ ഒരു വിശേഷം നിങ്ങൾ എൻ്റെ അടുത്ത് എന്തായിരിക്കും പറയാൻ പോകുന്നേ. ആ ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ട്, പോയി പോയോ എന്നൊരു സംശയമൊക്കെ ഇല്ലാതില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ആൾക്കാരെ കണ്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരോട് കണ്ടിന്യൂസ് സംസാരിച്ചില്ലെങ്കിൽ ഇങ്ങനെ പിരിഞ്ഞു പോകുന്ന, ബ്രേക്കായി പോകുന്ന പല ബന്ധങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിൻ്റെ ആഴം ഇപ്പോഴങ്ങനെയാണ് എന്ന് പലരും പറയാറുണ്ട്. നമ്മൾ പറയാറില്ലേ, പഴയ പോലെ ഒന്നല്ലാതെ ആൾക്കാർക്ക് സംസാരിക്കാൻ സമയമില്ല, കാണാൻ സമയമില്ല, മിണ്ടാൻ സമയമില്ല, നമുക്ക് വേണ്ടി മാറ്റിവെക്കാൻ സമയമില്ല, നമ്മളെ ഓർക്കാൻ സമയമില്ല, അങ്ങനെ മൊത്തത്തിൽ എന്താ ഇല്ലേ ഇല്ല ഇല്ല ഇല്ല മൊത്തത്തിലൊരു ഇല്ല മയമാണ് അല്ലേ. അപ്പൊ ആ ഒരു ഇല്ലായ്മയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്, എന്നാൽ പോലും പരസ്പരമുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഡിജിറ്റലി ഉള്ള കാര്യങ്ങളുടെ ഒരു പോപ്പുലാരിറ്റി കാരണം ഒരുവിധമൊക്കെ നമുക്ക് ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റാറുണ്ട്. എന്നാൽ പോലും കുറേ പേരെന്താ അന്തർമുഖരായി പോകുന്നു എന്ന് നമ്മൾ പറയാറില്ലേ, അതുപോലെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് എനിക്കും തോന്നാറുണ്ട്, കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം വരികയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ലിസണേഴ്സ് എന്നെ മറന്നുപോയോ, അയ്യോ മറന്നോ, അല്ലെങ്കിൽ ഞാൻ ഇനി വരുന്ന സമയത്ത് എനിക്ക് പഴയൊരു കണക്ഷൻ കിട്ടില്ലേ, അങ്ങനെയുള്ള കുറേ തോന്നലുകൾ എൻ്റെ മനസ്സിലുണ്ടാവാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാനത് ഇവിടെ ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. ആ സമയത്ത് എന്നോട് ഇവർ പറയാറുണ്ട്, വല്ലാത്ത തോന്നലാണല്ലോ ആയില്ലേ നിനക്ക്, എന്താ ഇങ്ങനെ. നമ്മുടെ ലിസണേഴ്സ് അങ്ങനെയല്ല, അവർ ചക്രകളാണ്, നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളവരാണെന്നൊക്കെ എന്നെ പറഞ്ഞ് സെറ്റാക്കി വിടാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു തോന്നലൊക്കെ വെച്ചാണ് ഞാൻ ഇന്ന് വന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ തോന്നി എന്ന് ചോദിക്കുകയാണെങ്കിൽ കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്ന പോലെ ഇതിനും പ്രത്യേകിച്ച് ഉത്തരമൊന്നുമില്ല കേട്ടോ. എന്തോ തോന്നിപ്പോയി, എന്തോ എന്തോ സംഭവിച്ചു. ഓക്കെ, ഇനിമേ ഇതേ നമ്മൾ വന്നിരിക്കുന്നു അഹല്യ വിഷസിൽ കൂടെ. ഇറ്റ്സ് മീ ആർജേ. ആ ഇല്ല, അപ്പോൾ ഈ പൂർവാധികം ശക്തിയോടെ നമ്മൾ എങ്ങനെയാ ആരംഭിക്കാം അല്ലേ, ആരംഭിക്കാം. അപ്പോഴുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് എനിക്കൊരു റീൽ ഷെയർ ചെയ്തൊന്നു, എന്നിട്ട് എന്നോട് പറഞ്ഞു ഈ ഞാൻ ആ സിനിമയെക്കുറിച്ച് എനിക്ക് ഈ സിനിമ കാണണം, റിലീസാവുന്ന സമയത്ത് കാണണം എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ഇല്ലടാ എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ മൂവിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, മേ ബി ഞാൻ വരാൻ ചാൻസ് ഇല്ല, നീ പോയി കണ്ടോ എന്ന് എന്നോട് പറഞ്ഞു. അതിനുശേഷം എനിക്ക് ഇന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത്, രാവിലെ മോർണിംഗ് ഫോൺ നോക്കുമ്പോഴുണ്ടല്ലോ, എനിക്ക് റീല് ഷെയർ ചെയ്ത് തന്നിരിക്കാം. ആ റീല് ഷെയർ ചെയ്ത് തന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം, ഈ പാട്ട് എനിക്കിഷ്ടമായി, ഈ പാട്ട് കാണാൻ വേണ്ടി വേണമെങ്കിൽ ഞാൻ ഈ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വരാം, ഇതാണ് എൻ്റെ ഇപ്പോൾ റീസെന്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഒരു പാട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ആ സിനിമ കാണാൻ വരാമെന്ന്, ആഹാ കൊള്ളാലോ കളി. അതിനുശേഷം നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഈ അടുത്ത്, അതായത് ഇപ്പൊ എനിക്ക് നോക്കുകയാണെങ്കിൽ 2026 ഓഗസ്റ്റ് മാസത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടല്ലേ. അപ്പൊ ഈ 2026 ഇറങ്ങിയ കുറേ പാട്ടുകളാണ് ഇപ്പൊ കുറേ പേരുടെ റീസെന്റ് ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. അതങ്ങനെ തന്നെയാണ്, പഴയ ഒരുപാട് പാട്ട് നമുക്ക് എപ്പോഴും ഇഷ്ടമാണ്, എന്നാൽ പോലും ചില പാട്ടുകൾ പെട്ടെന്ന് നമുക്ക് റീസെന്റ് ഫേവറേറ്റ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് എടുത്ത് വെച്ചിരിക്കുന്ന പാട്ടൊക്കെ അങ്ങനത്തെ പാട്ടുകളാണ് കേട്ടോ. ഈ അടുത്ത് ഏറ്റവും അധികം ഹിറ്റായിട്ടുള്ള റീസെന്റ്ലി ഫേവറേറ്റ് ആയിട്ട് എനിക്ക് മാറിയ കുറച്ച് പാട്ടുകളൊക്കെയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നേ. അപ്പോൾ എൻ്റെ ചോദ്യം എവിടെയാണെന്നല്ലേ, നിങ്ങൾക്ക് ഈ അടുത്ത് റീസെന്റ്ലി, ഈ തൊട്ടടുത്ത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടായി മാറിയ ഒരു പാട്ട് ഏതായിരിക്കും? ആ പാട്ടിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ അടുത്ത് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറിയ ആ ഒരു പാട്ട് ഏതാണെന്നുള്ളൊരു കാര്യം വേഗം വേഗം വേഗം തന്നെ വിളിച്ചു പറഞ്ഞു. ഒപ്പം തന്നെ നിങ്ങൾക്ക് മെസ്സേജും കൂടി അയക്കാൻ കേട്ടോ. ഈ വിഷയം മാത്രമല്ല, നമുക്ക് ഇവിടെ വിഷസ് കൂടി കൊടുക്കാനുള്ള സമയമാണ് അല്ലെ, അഹല്യ വിഷസിന്റെ സമയം എന്ന് പറയുകയാണെങ്കിൽ. യെസ്, അപ്പോ എല്ലാത്തിനുമുള്ള ഒരു സമയം വന്നെത്തിയിരിക്കുന്ന സമയത്ത് എന്ത് വേണം? നമ്പർ വേണ്ടേ? അതാണ്, നമ്പർ ഉണ്ടെങ്കിൽ ആ വിളിക്കാൻ പറ്റുള്ളൂ അല്ലേ. യെസ്, അപ്പൊ നമ്പർ ഇതാണ്, 8281509000. 82 81 50 90 00. അതാണ് നമ്മളെ വിളിക്കേണ്ട ആ ഒരു നമ്പർ. അപ്പോ നിങ്ങൾക്ക് വിളിക്കാം, ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് കൂടി അയക്കാം കേട്ടോ. അപ്പൊ എല്ലാത്തിനും വേണ്ടി ഒരുപാട് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. വേഗം വേഗം വേഗം ചടപടേ ചടപടേന്നായിക്കോട്ടെ കാര്യങ്ങൾ. യെസ്, അപ്പൊ നമ്മൾ ഉഷാറ
ആകാൻ പോവാണ് ഉഷാർക്ക മുന്തിരിക എന്ന് പറയുന്ന പോലെ ജിൽ ജിൽ എന്ന് നമ്മൾ ഇന്നത്തെ അഹലേ വിഷ സംഘം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയിലിയ.

0: അസ്ലി ലാൻഡ്മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: Yes, once again, welcome back to Ahalya Wishes. അങ്ങനെ അഹല്യ വിഷയസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ സമയം എത്രയായിട്ടുണ്ട്? സമയം കൃത്യം 8 മണി കഴിഞ്ഞ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷയസുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അപ്പോ ദേ ഇന്നത്തെ ആദ്യത്തെ കോളർ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ ആഴ്ചയിൽ എന്റെ ആദ്യത്തെ അഹല്യ വിഷയസാണ്, അതുകൊണ്ട് ഇത് എന്റെ ആദ്യത്തെ കോളറുമാണ്. അപ്പൊ എനിക്ക് സ്പെഷ്യൽ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിയാലോ ആരാണ് ഇന്നത്തെ ആദ്യത്തെ ആ ഒരു കോളർ. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ പേര് ശ്രീരാം എന്നാണോ?
2: ശ്രീരാം, ശ്രീരാം ചേട്ടനാണോ?
3: എന്തായിരുന്നു?
2: ശ്രീരാം ചേട്ടനാണോ?
3: ശ്രീരാം ചേട്ടനാണോ ചോദിച്ചാൽ എനിക്ക് 39 വയസ്സായി.
2: ഓക്കെ ചേട്ടാ, റേഞ്ചിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
3: റേഞ്ചിൽ ഞാനിപ്പോ കാറില് ആണ്, അത് കാരണമായിരിക്കും റേഞ്ചിന്റെ പ്രശ്നം ഉള്ളത്.
2: ആണല്ലേ,
3: നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വന്നിട്ട് എനിക്കും ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് അഹല്യ എഫ്എമ്മിലേക്ക് വിളിക്കുന്നത്.
2: വെൽക്കം ടു അഹല്യ ഫാമിലി.
3: അതേപോലെ തന്നെ ഞാൻ 2009-2011 വരെ വന്നിട്ട് ഞാനും ഒരു അഹല്യനായിരുന്നു. ഞാനും അഹല്യയിലാണ് വർക്ക് ചെയ്ത ഐ ഹോസ്പിറ്റലില്.
2: ഓക്കെ ഓക്കെ, അടിപൊളി, സൂപ്പർ. അപ്പൊ നമ്മുടെ ഫാമിലി മെമ്പർ തന്നെയാണ്.
3: അതെ, തീർച്ചയായിട്ടും ഫാമിലി മെമ്പർ തന്നെയാണ്.
2: പറഞ്ഞോ, പോരട്ടെ.
3: എനിക്കിപ്പോ വിശ്വസ് പറയാനുള്ള എന്താ വെച്ചാൽ, അഹല്യയില് എന്റെ കൂടെ ജോലി എടുത്തവരും ഇപ്പൊ ജോലി എടുക്കുന്നവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊള്ളുന്നു.
2: ഓക്കെ, വിശ്വസൊക്കെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്നത്തെ വിഷയത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ?
3: ഇപ്പോ അധികം വന്നിട്ട് എനിക്ക് എന്റെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഈ കാലഘട്ടത്തിലെ പാട്ട് എന്ന് പറയുമ്പോൾ വാഴാട്ടൂരെ കൂടെ പിറന്നവരെ എന്ന് പറഞ്ഞ ആ പാട്ട് എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്.
2: അടിപൊളി. അപ്പൊ വാഴാട്ടൂരെ പാട്ടാണ് റീസെന്റ്ലി ഫേവറേറ്റ് അല്ലേ?
3: അതേതെന്താ വെച്ചാൽ, നമ്മളിപ്പോ സ്കൂളില് എനിക്ക് സഹോദരനും ഇല്ല, ഐ മീൻ ഡയറക്ട് ഇല്ല. അപ്പോ നമ്മുടെ കൂട്ടുകാരന്മാരാണ് നമുക്ക് ആ സഹോദരി അല്ലെങ്കിൽ സഹോദരനൊക്കെ ആയിട്ടല്ലേ. അപ്പൊ ആ ഒരു പിക്ചറൈസേഷൻ മാറി വാഴാട്ടൂരിലെ ആ ഒരു സിനിമ ഭാഗങ്ങളൊക്കെ കണ്ട സമയത്ത് എനിക്ക് നന്നായിട്ട് ഫീൽ ആയിട്ടുണ്ടായിരുന്നു.
2: സൂപ്പർ, ആ ഒരു കണക്ഷൻ കിട്ടി എന്നുള്ളതാണ്.
3: അതെ, തീർച്ചയായും.
2: അടിപൊളി, അടിപൊളി ചേട്ടാ. അപ്പൊ എന്തായാലും വിശ്വസും വിഷയവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് വിഷയമാണ്. മനോഹരമായൊരു ദിവസമാവട്ടെ കേട്ടോ. അപ്പൊ ഇനി ഇടയ്ക്കൊക്കെ വിളിക്കാനായിട്ട് ട്രൈ ചെയ്യാ. ഓക്കെ,
3: തീർച്ചയായും. ഞാനിപ്പോ ദിവസം രാവിലെ ഈ അഹല്യ എഫ്എം കേട്ടിട്ട് പോവാറ്, കോയമ്പത്തൂരാണ് ഞാൻ ജോലി എടുക്കുന്നത്. ഡെയിലി ട്രാവൽ ചെയ്യുമ്പോൾ ഇതാണ് കേട്ടിട്ട് പോവാറ്. അപ്പൊ കുറെ ദിവസം ട്രൈ ചെയ്യുന്നു,
2: ഇതൊന്ന് കിട്ടി, അത്രേ ഉള്ളു. ഇങ്ങനെ ട്രൈ ചെയ്യുക എന്നതാണ്, പരിശ്രമിക്കുക എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം അല്ലെ. ഓക്കെ ശ്രീരാമ ചേട്ടാ, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസമാവട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്പൊ എന്തായാലും ദേ നമ്മളെ വിളിച്ചത് ശ്രീരാം ചേട്ടനായിരുന്നു. ആദ്യമായിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ട്രാവലിന്റെ ഇടയിലായിരുന്നു ആ ഒരു കോളിംഗ് എത്തിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അതങ്ങനെയാണ്, നമ്മുടെ തിരക്കുകൾക്കിടയിൽ നമ്മൾ ചില കാര്യങ്ങൾക്ക് സമയം മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അത് വളരെ സ്പെഷ്യൽ ആണ്. എനിവേ ദേ നമുക്ക് അടുത്ത കോളർ എത്തുന്നുണ്ട്, നോക്കിയാലോ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
2: ആ ഗുഡ് മോർണിംഗ്, ഇതാരാണ് ഈ ഒരു ആ ഗുഡ് മോർണിംഗിന് പിന്നിലുള്ള ആൾ?
4: അൻസാർ, കൊല്ലം.
2: അൻസാർ, അൻസാർ ചേട്ടനാണ്. ഓക്കെ അൻസാർ ഏട്ടാ, പറഞ്ഞ എന്തൊക്കെ അവിടെ വിശേഷം?
4: നല്ല
2: വർത്താനം. ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയുണ്ട്?
4: എന്തോ
2: കാലാവസ്ഥ ഒക്കെ എങ്ങനെയുണ്ട് ഇപ്പോ?
4: മഴയൊന്നുമില്ല,
2: വലിയ തർക്കേടില്ലാണ്ട് പോകണ്ടല്ലേ.
4: മഴയൊന്നുമില്ല, രാവിലെ 8 മണി കഴിയുമ്പോ വെയില് വരും. തണുപ്പൊന്നുമില്ല, പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇനി മഴ വന്ന് പോകും.
2: പോവും. ഓക്കെ, അപ്പൊ അൻസാറിനെ
4: ഒരു വിരുന്നുകാരനെ പോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ മഴ വന്ന് പോകും.
2: ഇടയ്ക്ക് പോകുന്ന ഒരു കൃത്യത ഇല്ല അല്ലെ, ഒരു വീട്ടുകാരനായിട്ടില്ല, ഇപ്പോഴും ഒരു വിരുന്നുകാരനാണ്. അതാണ് നല്ലത്, വിരുന്നുകാരനായിട്ട് നിന്നോട്ടെ, ഒരു പ്രശ്നമില്ലാതിരിക്കുന്നതാണ് കുറച്ച് ബെറ്റർ. ഓക്കെ, അപ്പൊ ചേട്ടാ പോരട്ടെ, ഇന്നത്തെ വിഷയത്തെ കുറിച്ച് പറയൂ. ഏതാണ് ഈ അടുത്ത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ടായി മാറിയത്?
4: എന്തോ,
2: ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട് ഏതാണ് ഈ അടുത്ത്?
4: പ്രിയപ്പെട്ട പാട്ടോ?
2: ആ, ഈ അടുത്ത് ഏറ്റവും ഇഷ്ടമായ ഒരു പാട്ട്?
4: ഇഷ്ടമുള്ള പാട്ടാണോ പറയാൻ പറഞ്ഞത്?
2: ആ അതെ,
4: എനിക്ക് യേശുദാസ് പാടിയ ഒരു ദളം മാത്രം ആ പാട്ടാണ്.
2: ഓക്കെ ഓക്കെ ചേട്ടാ, അപ്പൊ ഇന്നത്തെ വിശ്വസം കൂടി പോരട്ടെ.
4: എന്തോ,
2: ഇന്നത്തെ വിശ്വസം ആർക്കാണ്?
4: ഇന്നത്തെ വിശ്വസം പി വി മുഹമ്മദ് വടക്കേവാരൻ, ഒരു പാലക്കാട്.
2: ഓക്കെ, അപ്പൊ എന്തായാലും മുഹമ്മദ് ചേട്ടൻ, ഞാൻ നല്ലൊരു ദിവസം തന്നെ അങ്ങ് വിഷ് ചെയ്യാം കേട്ടോ. ഒപ്പം തന്നെ അൻസാറിന്റെ മനോഹരമായ ഒരു ദിവസം ആവട്ടെ ഇന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പൊ ഞാൻ ചോദിച്ച കാര്യം, നിങ്ങൾക്ക് ഈ അടുത്ത് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറിയ ആ ഒരു പാട്ട് ഏതാണെന്ന് കേട്ടോ. ഈ അടുത്ത് നമ്മൾക്ക് ഒരുപാട് പാട്ടുകൾ കേൾക്കുന്നുണ്ടാവും, ചിലപ്പോഴുണ്ടല്ലോ പഴയ പാട്ടുകളെ പോലും ഈ അടുത്ത് കേട്ടവരുണ്ടാവാം. നമ്മൾ പലരും അങ്ങനെ തന്നെയാണല്ലോ, ആ പാട്ട് നമുക്ക് കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാനായിട്ട് സാധിക്കില്ലല്ലോ, അതിന് മാത്രം പാട്ടുകളില്ലേ. അപ്പോ മേ ബി നമ്മൾ പഴയ കുറേ പാട്ടുകളും ഈ അടുത്ത് കേട്ടവരായിരിക്കാം. അപ്പോൾ ഈ അടുത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഈ അടുത്ത് റീസെന്റ്ലി ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുള്ള ആ ഒരു പാട്ട് ഏതാണ് എന്നതാണ് എൻ്റെ ഒരു ചോദ്യം. അപ്പൊ ഇനിവേ നമുക്ക് അടുത്തൊരു കോളറിലേക്കും കൂടി ഒന്ന് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഞാൻ
2: കമലമ്മയാണ്. കമലമ്മ വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളാ? അതെ, വന്നു വന്നു വന്നു. കറക്റ്റ് കറക്റ്റ്, ഞാൻ പറഞ്ഞത് പിൻവലിച്ചിരിക്കുന്നു കേട്ടോ. ഓക്കെ, കമലമ്മ എവിടുന്നാ വിളിക്കുന്നേ?
5: ഞാൻ കൊല്ലംകോട്.
2: കൊല്ലംകോട് നിന്ന് വിളിക്കാണ്. കൊല്ലംകോട് ഇപ്പൊ വളരെ മനോഹരിയായിരുന്നാണ് ഞാൻ കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടത്. ആണോ കൊല്ലംകോടിന്റെ ഭംഗി കുറച്ചും കൂടി കൂടിയോ അതോ കുറഞ്ഞോ? കൊല്ലംകോടിന്റെ ഭംഗി കൂടി. ആ, സംശയൊന്നുമില്ലെന്നല്ലേ? നല്ല ഭംഗിയല്ലേ. ഓക്കെ, അപ്പൊ കമലമ്മ, ഈ അടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് ഏതാ?
5: എനിക്ക് അവളുടെ രാവുകളാണ്. സിനിമ തെറ്റെന്നറിയില്ല, രാഗേന്ദു കിരണങ്ങൾ ഒളി വീശിയില്ല.
2: അതാണോ ഈ അടുത്ത് ഏറ്റവും ഇഷ്ടമായ പാട്ട്?
5: അല്ല, പഴയ ഗാനങ്ങളാണല്ലോ. അതില ഒരു പാട്ടാണ്, കൊറേ പാട്ടുകളുണ്ട്.
2: ഈ അടുത്ത് ഏതെങ്കിലും പാട്ട് കേട്ടോ, ഈ അടുത്ത് പുതിയ ഏതെങ്കിലും ഒരു പാട്ട് കേട്ടിട്ട് അത് ഇഷ്ടമായി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
5: പുതിയ പാട്ടുകളോടൊന്നും എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം പഴയ പാട്ടാണ്.
2: പഴയ പാട്ടാണ്. ഓക്കെ ഓക്കെ,
5: പഴയ പാട്ട് എല്ലാം കേൾക്കാറുണ്ട്.
2: അപ്പൊ പുതിയതിൽ ഏതാ ഇഷ്ടായേ? പുതിയ പാട്ടിലെ ഏറ്റവും ഇഷ്ടമായ പാട്ട് ഏതാ? സാറല്ലേ, സാറല്ലേ, പോട്ടെ പോട്ടെ പോട്ടെ. ഓക്കെ, അപ്പൊ കമലമ്മ പോരട്ടെ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
5: എല്ലാ ആൾക്കാർക്കും.
2: ഓക്കെ, അപ്പൊ കമലമ്മയ്ക്കും വളരെ മനോഹരമായ ഒരു ദിവസം ആവട്ടെ ഇന്ന് വിഷ് ചെയ്യാനട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മൾ വിളിച്ചത് കമലമ്മയായിരുന്നു, കൊല്ലംകോട് നിന്നും. ഓക്കെ, അപ്പൊ നമ്മൾ റീസെന്റ്ലി ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുള്ള പാട്ടുകളെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു, എനിക്ക്

0: ഹലോ, ഗുഡ് മോർണിംഗ് ആയില്യ.
1: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
0: ഞാൻ ഷെഫിൻ ഇരാട്ടുപേട്ട.
1: ഷെഫിൻ, ഷെഫിൻ പറയൂ, ഇപ്പോഴെങ്ങനെയുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ? കാലാവസ്ഥയൊക്കെ ഓക്കെ ആയോ? സിറ്റുവേഷൻ ഒക്കെ ഓക്കെ ആണോ?
0: സിറ്റുവേഷൻ ഒക്കെ ഓക്കെ ആയി. ഇപ്പൊ എല്ലാ മേഖലയും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം തുറന്നു.
1: ഓക്കെ, ബാക്ക് ടു നോർമൽ അല്ലേ?
0: അതെ അതെ അതെ, ബാക്ക് ടു നോർമൽ ആയി.
1: ഓക്കെ, അപ്പൊ ഷെഫിനെ പറയൂ, ഈ അടുത്ത് റീസെന്റ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് ഏതാ?
0: എനിക്ക് ആ ബാലൻ സിനിമയിലെ താക്കോൽ.
1: താക്കോൽ എവിടെയാലേ?
0: കുഞ്ഞിത്തവളയുടെ താക്കോൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, അതെനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട. കുഞ്ഞു വെച്ച് പാടുന്ന ആ പാട്ടേ
1: നൈസാണ്, ഞാനിത് പാടാൻ തോന്നുന്നുണ്ട്.
0: ആ സിനിമ, ആ സിനിമയും വല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടപ്പോ കേട്ടോ.
1: നൈസ് മൂവിയാണ്, നല്ല.
0: അതെ അതെ അതെ, മസ്റ്റ് ആയിട്ടും, അതെ മസ്റ്റ് ആയിട്ട് അത് എല്ലാരും കാണണമെന്നാണ് എന്റെ ഒരു.
1: ഇപ്പൊ ഒ ടി ടി റിലീസ് ആയിട്ടുള്ള മൂവി കൂടിയാണ്.
0: അതെ അതെ അതെ, ആ പയ്യൻ എന്ന് പറഞ്ഞ എന്നാ അഭിനയം അല്ലേ?
1: ആ അതിലെ രണ്ട് പയ്യന്മാരുടെ അഭിനയം, അതിലെ ആ മെയിൻ ലേഡി ക്യാരക്ടർ, എല്ലാം എല്ലാം ടോപ്പ് നോച്ച് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ.
0: അതിന്റെ ഒരു അഭിമുഖം വല്ലതും കാണും മോഹൻലാലില്?
1: നമുക്ക് നോക്കാം,
0: ആഗ്രഹം ഉണ്ടാവുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്,
1: നമുക്ക് നോക്കാം.
0: പിന്നെ പിന്നെ രണ്ടാമത് ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറഞ്ഞ മറ്റേ വാഴ ടൂവിലെ തമ്മിൽ പിണങ്ങി പോകല്ലേ.
1: അടിപൊളി അടിപൊളി,
0: അതൊക്കെ കേൾക്കുമ്പോ എന്തൊരു വല്ലാത്തൊരു സങ്കടമാണ്.
1: സങ്കടമാണ്, ഓക്കെ, കൊള്ളാം കൊള്ളാം കൊള്ളാം കൊള്ളാം.
0: ഇത് രണ്ടു പാട്ടുമാണ് എനിക്ക് ഈ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങൾ എന്ന് പറഞ്ഞ രണ്ട് സിനിമ.
1: രണ്ട് സിനിമയും പാട്ടും അല്ലേ?
0: പാട്ടും പാട്ടും പാട്ടും കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ.
1: നല്ല ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു.
0: ഇഷ്ടപ്പെട്ടു അല്ലേ?
1: പിന്നെ അല്ലാതെ ഞാൻ എന്റെ ഫ്രണ്ട്സ് ഗാങ് ആയിട്ട് പോയിരുന്ന കണ്ട മൂവിയാണ്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര കണക്ടഡ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഷെഫിനെ പോരട്ടെ, ഇന്നത്തെ വിഷസ് ആർക്കാ?
0: അവിടെ വലിയ പരിപാടി നടന്നുകൊണ്ടിരിക്കുവല്ലേ? പോയായിരുന്നോ?
1: അലിഫിന് പോവാതിരിക്കോ?
0: പോവാതിരിക്കോ? അതെ, ഇന്നലെ ഗ്രൂപ്പിലൊക്കെ കുറെ പേര് ഇട്ടിട്ടുണ്ട് പോണെന്നൊക്കെ ആഗ്രഹം പറഞ്ഞ് ഇട്ടിട്ടുണ്ടെന്ന് കണ്ടായിരുന്നു.
1: ആണല്ലേ, അലിഫ് അടിപൊളി പ്രോഗ്രാമാണ്. അത്രയും അത്രയും സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന, എഴുത്തിനെ ഇഷ്ടപ്പെടുന്ന, വായനയെ ഇഷ്ടപ്പെടുന്ന, സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെ ആസ്വദിക്കാൻ പറ്റുന്ന പ്രോഗ്രാമാണ് കേട്ടോ അലിഫ്.
0: അതെ അതെ, ഞങ്ങൾക്കൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നു.
1: സാരല്ലേ, പോട്ടെ, ലൈവ് ഉണ്ടാവും കേട്ടോ, ലൈവ് ഒക്കെ കാണാൻ കേട്ടോ. ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ഉണ്ട്, ലൈവ് ഒക്കെ നിങ്ങൾ കാണും.
0: എത്ര മണിക്കാണത്?
1: ഓക്കെ, സ്റ്റാർട്ടിംഗ് ടു എൻഡ് വരെ ഉണ്ടാവും കേട്ടോ.
0: അതെ, യൂട്യൂബിലാണോ?
1: യെസ് യെസ് യെസ്.
0: ഓക്കെ,
1: അപ്പൊ ഷെഫിൻ എന്തായാലും നല്ലൊരു ദിവസം കൂടി ആവട്ടെ കേട്ടോ.
0: ഓക്കെ ശരി,
1: ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് ഷെഫിൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഷെഫിന്റെ ഫേവറേറ്റ് ബാലൻ എന്ന സിനിമയിലെ പാട്ടും ഒപ്പം തന്നെ വാഴ ടു എന്ന സിനിമയിലെ പാട്ടുമാണ് ഈ അടുത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. എനിവേ, ഇതേ നമുക്ക് അടുത്തൊരു കോളർ കൂടി വരുന്നുണ്ട്, ആ ഒരു കോളിലേക്കും കൂടി ഒന്ന് ഞാൻ പോട്ടെ, അതിനുശേഷം നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്,
1: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
2: മോഹനൻ
1: ചേട്ടനാണ്. മോഹനൻ ചേട്ടാ, സുഖാണോ?
2: ഓ,
1: സുഖം തന്നെ. സുഖം തന്നെയൊക്കെ ഒരു സുഖമില്ലായ്മ ഉണ്ടോ? അതും എനിക്ക് തോന്നിയതാണോ?
2: നല്ല
1: സുഖം തന്നെയാണ്, അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും അല്ലേ. എന്താ ചെയ്യാ, വല്ലാത്ത തോന്നലുകളാണ്. ഓക്കെ മോഹനൻ ചേട്ടാ, പറയൂ, ഈ അടുത്ത് വല്ല ഇഷ്ടപ്പെട്ട പാട്ടുണ്ടോ പുതിയതായി കേട്ടതിൽ?
2: നമ്മുടെ വൈക്കം വിജയലക്ഷ്മി പാടിയ,
1: വൈക്കം വിജയലക്ഷ്മി പാടിയ ഏത് പാട്ടാണ്? അവാർഡ് കിട്ടിയ പാട്ടാണോ?
2: അവാർഡ് കിട്ടിയ പാട്ട്.
1: ആ, AARM എന്ന സിനിമയിലെ പാട്ട്, അങ്ങുവനക്കോണിൽ അല്ലേ? വളരെ ഇഷ്ടമാണ്. ഓക്കെ, ആ പാട്ട് ഇടയ്ക്ക് കേൾക്കാറുണ്ടോ?
2: കേൾക്കാറുണ്ട്,
1: കേൾക്കാറുണ്ട്. സൂപ്പർ സൂപ്പർ. ഓക്കെ, അപ്പൊ മോഹനൻ ചേട്ടാ, പാട്ടൊക്കെ ദൈവം വേഗം അങ്ങ് പറഞ്ഞിട്ടുണ്ട്, ഇനി വേഗം ഇന്നത്തെ വിഷസ് കൂടി ഇങ്ങ് പോരട്ടെ. പറയൂ, ആർക്കാണ് ഇന്നത്തെ വിഷസ്?
2: വിഷസ് കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും. പിന്നെ
1: ഓക്കെ,
2: ടീമിന് മൊത്തം
1: ഓക്കെ, എല്ലാവരോടും ഞാൻ പറയാം കേട്ടോ. ഓക്കെ മോഹനൻ ചേട്ടാ, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പോൾ നമ്മളെ വിളിച്ചത് മോഹനൻ ചേട്ടനായിരുന്നു. വൈക്കം വിജയലക്ഷ്മി പാടിയിട്ടുള്ള ഇത്തവണത്തെ നാഷണൽ അവാർഡ് തൂക്കിക്കൊണ്ടുപോയ ആ ഒരു പാട്ട്, അങ്ങുവാനക്കോടിൽ, ആർക്കാണ് ആ ഒരു പാട്ട് ഇഷ്ടമല്ലാത്തതല്ലേ? കഴിഞ്ഞ വർഷം അല്ലേ, 2025 ആ ഒരു സിനിമ റിലീസാവുന്നത്. അത്രയും മനോഹരമായ പാട്ടായിരുന്നു, അതിഗംഭീര പാട്ട് തന്നെയാണ്. ഒരു വിങ്ങലുണ്ട് ആ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്തോ വല്ലാതെ ഒരു വെയിറ്റ് ഫീൽ ചെയ്യാറുണ്ട് മനസ്സിൽ ആ പാട്ട് കേൾക്കുമ്പോൾ. അത്രയും ഹെവി ആയിട്ട് അവരത് പാടി ുന്നു എന്നതാണ്, അതുകൊണ്ടാണ് നമ്മൾ അത്രയും മാത്രം ഫീൽ ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പൊ ദേ അടുത്ത പാട്ടിലേക്ക് പോകുന്ന സമയത്തുണ്ടല്ലോ, ഇപ്പോ കത്തി നിൽക്കുന്ന ഒരു സിനിമയാണ് ഡിസി. യെസ്, ഡിസിയില് അനിരുദ്ധ് മൊത്തത്തിൽ ആ സിനിമയെ അങ്ങ് കൊണ്ടുപോയിരിക്കുന്നു എന്നതാണ് സിനിമ കണ്ട് എല്ലാവരും പറയുന്നത്.

എനിക്കാണെങ്കിൽ അത് നിർഭാഗ്യവശാൽ കാണാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ കാണും. പക്ഷെ ഈ സിനിമയിലെ പാട്ടിൽ ചില പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കര ഹെവിയാണ്. അതിൽ തന്നെ ഒരു പാട്ട്, ആ പാട്ടിലേക്ക് ഞാൻ കണക്ട് ചെയ്തത് ഈ ഒരു പാട്ടിലെ ഒരു വരി കൊണ്ടാണ് കേട്ടോ. ഈ ഒരു വരി ഞാൻ ഇങ്ങനെ റീൽസിൽ കേട്ട് അവിടെ നിന്ന് നേരെ കണക്ഷൻ പിടിച്ച് നേരെ അങ്ങ് യൂട്യൂബിലേക്ക് പോയി, പിന്നെ അവിടെ ഇരുന്ന് അത് കേട്ട്, അങ്ങനെ മൊത്തത്തിലൊരു എന്താണെന്ന് അറിയില്ല, രണ്ട് ദിവസമായിട്ട് ഈ പാട്ട് ഞാനിങ്ങനെ ലൂപ്പ് പോലെ കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിലെ ഒരു വരി കേൾക്കാനാണ് ആ പാട്ട് ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അത് ഏതാ പാട്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? യെസ്, നല്ലൊരു സോങ് വരുന്നു അഹല്യ വിഷസിൽ. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ സമയം എത്രയായിട്ടുണ്ട്? 8 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അപ്പോൾ ദേ ഇന്ന് ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് ഈ അടുത്ത് റീസെന്റ്ലി ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുള്ള ആ ഒരു പാട്ട് ഏതാണ്? അതായിരുന്നു ഇന്നത്തെ എന്റെ ആ ഒരു ചോദ്യം അല്ലെ. അപ്പൊ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിനും ഒപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസ് കൊടുക്കാൻ വേണ്ടിയിട്ടും എന്നെ വേഗം വേഗം വേഗം വിളിക്കാം. ഒപ്പം നിങ്ങൾക്ക് മെസ്സേജ് കൂടി അയക്കാം. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പർ ആണ്. ആ നമ്പർ ഇതാണ്, 8281509000. 82 81 50 90. യെസ്, അപ്പോ ഇപ്പോൾ എന്റെ ഏറ്റവും റീസെന്റ്ലി ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ കേട്ട് കഴിഞ്ഞത്. DZ എന്ന ആ ഒരു മൂവിയിലെ സോങ് ആണ് മൗനരാഗങ്ങൾ പേസത്. ഈ ഒരു ഒറ്റ വരിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു വരിയാണ് എന്നെ ഈ ഒരു പാട്ടിലേക്ക് ഏറ്റവും ആദ്യം കണക്ട് ചെയ്യുന്നത്. ഞാൻ റീലിൽ കേൾക്കുന്നത് ഈ ഒരു പോർഷനാണ്, ആ വരി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോർഷനാണ് കേൾക്കുന്നത്. അത് കേട്ടതും എനിക്ക് ഇതേതാ പാട്ട്, ഏതാ സിനിമ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ ഒരു ആ ഒരു ഭാവത്തിലായിരുന്നു ഞാൻ ആ ഒരു സിനിമ കാണാൻ, അല്ലെങ്കിൽ ആ മൂവി കാണാൻ തീരുമാനിച്ചു എനിവേ. പക്ഷേ പാട്ട് കേൾക്കാനായിട്ട് പോയത് അങ്ങനെയാണ്. ആ പാട്ട് കണക്ട് ചെയ്ത് ആ പാട്ട് അങ്ങ് കേൾക്കാൻ തുടങ്ങി. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ലൂപ്പ് പോലെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്ന് മോർണിംഗ് ഞാൻ മിനിമം ഈ പാട്ട് 2 times കേട്ടിരിക്കുന്നു ഗൈസ്. ഇപ്പോൾ ഒരു 3 times ആയിട്ടുണ്ട്. എനിക്കറിയില്ല, ചിലപ്പോൾ ചിലവർക്ക് ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് മേ ബി മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഇവിടെ ഇങ്ങനെ ഫേവറേറ്റിന്റെ കാര്യം സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഇങ്ങനെ മെജോറിറ്റിക്ക് അത് ഇഷ്ടമായില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മൈനോറിറ്റിക്ക് അത് ഇഷ്ടപ്പെട്ടുകൂടാ എന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല അല്ലെ. ഇഷ്ടം എപ്പോഴും പല വിധമാണ്, അതങ്ങനെ തന്നെയാണ്. അപ്പോൾ ദേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ദേ ചെറുതായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, 9 മണി വരെയാണ് നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സമയമുള്ളൂ. അതുകൊണ്ട് അതിനുള്ളിൽ മാക്സിമം നിങ്ങൾ വിളിക്കാൻ നോക്കുക. 9 മണിക്ക് ശേഷം നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള സമയമുണ്ടോ? ഇല്ല. ഓക്കെ, ഒപ്പം തന്നെ മെസ്സേജിനും ഒരുപാട് ലേറ്റ് ആവാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട. വേഗം വേഗം വേഗം വേഗം എന്തായാലും മെസ്സേജൊക്കെ അയച്ചോളൂട്ടോ. ഇന്ന് ഞാൻ ഇത്തിരി നേരത്തെ ടാറ്റാ ബൈ ബൈ പറയാനുള്ള എല്ലാ സാഹചര്യവും ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇടയ്ക്ക് ഞാൻ നിങ്ങളെ ഒന്നിങ്ങനെ ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിച്ചത്, ഇല്ലെങ്കിൽ ഒന്ന് മറന്നുപോയാലോ. അതെ, അതാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ മെസ്സേജുകളിലേക്കും കൂടി ഒപ്പം അങ്ങ് പോവാം എന്ന് വിചാരിക്കുന്ന കോൾസ് വരുന്ന സമയത്ത് കോൾസിലേക്ക് പോവാം കേട്ടോ. ഇല്ല, സമ്മതിക്കില്ല. അത് ആദ്യം കോള് മതി, എന്നിട്ട് മതി മെസ്സേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൾ എത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു കോളിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
3: നമസ്കാരം. ഇതാരാണ്? ജഗൻ ചേട്ടാ, സുഖാണോ? ഓക്കെ, ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ കേട്ടോ. അങ്ങനെ തന്നെ
4: പോകട്ടെ.
3: അപ്പോൾ ഈ അടുത്ത് കേട്ടതിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി മാറിയിട്ടുള്ള ഒരു പാട്ട് ഏതാ?
4: സത്യത്തിൽ ഈ അടുത്ത് പാട്ടുകളില് വലിയ സത്യമല്ല, അടുത്ത് കേട്ട പാട്ടുകളൊക്കെ ഒന്നും വലിയൊരു ജീവനില്ലാത്ത പാട്ടുകളാണ്. എന്താ വെച്ചാൽ കേൾക്കുമ്പോ ഒരു രസം തോന്നുന്നില്ല. എല്ലാ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും എല്ലാ പാട്ടുകളും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞില്ലേ,
3: അതേപോലെ
4: പഴയ പാട്ടുകൾ, ഹിന്ദി പാട്ട് ഓ ഏക് ലഡക്കി ഹേ എന്നൊരു പാട്ടില്ലേ, ആ പഴയ പാട്ട് രസമാണ്. അതെ, പിന്നെ ബഹുത്ത് പ്യാര ഹേ ഹിന്ദി സോങ് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ. അത് ഇടയ്ക്കിടയ്ക്ക് എന്റെ വായിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കും.
3: പക്ഷെ പുതിയ പാട്ടുകൾ അങ്ങ് വരുന്നില്ല.
4: ഒരു പുതിയ പാട്ടുകൾ പറഞ്ഞാൽ ആ ഒരു പഴയ പാട്ടുകളോടുള്ള ഒരു അറ്റാച്ച്മെന്റ് കാണുന്നില്ല. ഇങ്ങനെ എന്തോ പാടിയിട്ട് ഇങ്ങനെ പോവാണ്. പക്ഷെ പുതിയ കുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാവും.
3: തീർച്ചയായിട്ടും ഈ ജനറേഷനോട് ചോദിച്ചാൽ അവര് പറയും, ഓ വാവ്, വാട്ട് എ സോങ്സ്. ഡൈജസ്റ്റ് ആവുന്നില്ല, കുഴപ്പമില്ല, നമ്മളിത്തിരി പഴമയിലേക്ക് പോയതിന്റെയാണ്.
4: അതെ അതെ അതെ. ഞാൻ എന്താ കൂടുതലായിട്ട് എന്റെ വീട്ടിലൊരു പഴയൊരു കളക്ഷൻ തന്നെയുണ്ട് സോങ്സ്. അതിങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അതൊരു വളരെ രസകരമായിട്ടുള്ളൊരു ഫീലാണ്.
3: ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പൊ ജഗൻചേട്ടാ പോരട്ടെ, ഇന്നത്തെ വിഷസ് ആർക്കാ?
4: ഇന്നത്തെ വിഷസ് കേട്ടോണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ശുഭദിനമാകട്ടെ. എന്തായാലും ഏകദേശം ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ മഴകളൊക്കെ ഒന്ന് വലിഞ്ഞു. കോട്ടയം ജില്ലയിലും അതേപോലെ പല പല ജില്ലകളിലൊക്കെ അത്യാവശ്യം ഈ ക്യാമ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് മാറിയെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇനി അങ്ങോട്ട് നല്ലൊരു ഓണത്തിന്റെ നല്ലൊരു ദിവസം ആവട്ടെ.
3: അതാണ്. അപ്പൊ ജഗൻ ചേട്ടന് വളരെ മനോഹരമായ ഒരു ദിവസം ആവട്ടെ ഞാനും വിഷ് ചെയ്യുന്നു കേട്ടോ.
4: ഓക്കെ,
3: താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പോ നമ്മളെ വിളിച്ചത് ജഗൻ ചേട്ടനായിരുന്നു, മലപ്പുറത്ത് നിന്നും. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ ഗൈസ്, പുതിയ പാട്ടുകളെ ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നൊരു ഒരു പുതുക്കെ അല്ലെങ്കിൽ ഒരു പുതുവെ ഒരു സംസാരമുണ്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ നമ്മൾ പറയാറില്ലേ, ഓരോ ജനറേഷൻ വരുന്ന സമയത്തും ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ ആസ്വാദന രീതി, നമുക്ക് നൽകുന്ന കാര്യങ്ങൾ, കിട്ടുന്ന കാര്യങ്ങൾ, എല്ലാത്തിലും വ്യത്യാസം ഉണ്ടാവാനുണ്ട്. അതിപ്പോ കലയിലാണെങ്കിലും ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ. നമ്മൾ പണ്ട് കണ്ട സിനിമകളെ അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു പ്ലോട്ട്, സിനിമയുടെ പ്ലോട്ടിന്റെ രീതിയിൽ ഈ ഒരു കാലഘട്ടത്തിൽ സിനിമ വരികയാണെങ്കിൽ നമ്മൾ പറയും പൊട്ടി, ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം അതിനപ്പുറമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്കതിനെ ആസ്വദിക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അതൊരു ഫാക്റ്റാണ്. കാലങ്ങൾ മാറുമ്പോൾ, ആസ്വാദന രീതി മാറുമ്പോൾ, ജനറേഷൻസ് മാറുമ്പോൾ, നമ്മുടെ ടെക്നോളജി മാറുമ്പോൾ, എല്ലാത്തിലും ആ ഒരു മാറ്റവും അനിവാര്യമാണ്. അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുള്ളതാണ് അല്ലേ. എനിവേ, നമുക്ക് അടുത്തൊരു കോളറിലേക്ക് പോവാം. നോക്ക ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഞാൻ പറയുന്നത് കൃഷ്ണനാണ് മക്കളെ.
3: പറയൂ കൃഷ്ണൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ?
5: സുഖമായിരിക്കുന്നു,
3: സുഖമായിരിക്കുന്നു. അപ്പോ കൃഷ്ണൻ ചേട്ടൻ എങ്ങനെയാണ്, പുതിയ പാട്ട് കേൾക്കോ? ഇഷ്ടാണോ? അതോ ഇഷ്ടല്ലേ?
5: അല്ല, എനിക്ക് പുതിയ പാട്ട് വലിയ താല്പര്യമില്ല.
3: വലിയ താല്പര്യമില്ല,
5: കേട്ടിരിക്കും. ഞാനൊക്കെ അധികം കേൾക്കുന്ന പാട്ട് വാഗപ്പൂ മരൻ കൂടി.
3: ആ, ഒത്തിരി ഒത്തിരി ഒത്തിരി പഴയ പാട്ടുകൾ മാത്രമാണ് അല്ലേ?
5: അതെ. പഴയ
3: പാട്ടുകളോടാണ് അപ്പോ താല്പര്യം.
5: പുതിയ പാട്ട് ഇഷ്ടമല്ലാണ്ടല്ല, ഇതാണ് എനിക്ക് കൂടുതൽ മെലഡി ഗാനങ്ങളാണ് കേൾക്കാൻ കൂടുതൽ ഇഷ്ടം.
3: ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇഷ്ടങ്ങൾ. അപ്പോ പോരട്ടെ, ഇനി ഇന്നത്തെ വിശ്വസ് കൂടി പറഞ്ഞോളൂ. ആർക്കാണ് ഇന്നത്തെ വിശ്വസ്?
5: ബഷീർ, ആഴത്തൂർ ബാലൻ, ജ്യോതി, ഗോപി, ശാന്തി, സത്യഭാമ, മാധവൻ, സൈപ്പുതൻ, കണ്ണൻ, ഗുരുവായൂരപ്പൻ, രമണി, ഓമന, ഇന്നിര, ചന്ദാമര, എല്ലാവർക്കും, താങ്കൾക്കും, താങ്കൾക്കും.
3: ഓക്കെ, അപ്പൊ കൃഷ്ണൻ ചേട്ടന് നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. ആ ഒരു വിശ്വസ് കേട്ട സമയത്ത് ഞാൻ പെട്ടെന്ന് സ്കൂളിൽ പോയോ എന്നൊരു സംശയമില്ലാതില്ല. ഇങ്ങനെ ലിസ്റ്റ് നമ്മൾ പറയില്ലേ, രാവിലെ അറ്റൻഡൻസ് വിളിക്കുന്ന പോലെയാണ്, ഇങ്ങനെ പെരുടേ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, എനിവേ നമുക്ക് അടുത്തൊരു കോളറിലേക്ക് പോവാം. നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്.
3: അമ്മോ, ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ് ഇത്ര എനർജറ്റിക് ആയി സംസാരിക്കുന്ന ഈ ഒരാൾ?
6: ആ, കണ്ണൂർ ജില്ലയിലെ ആനന്ദൻ തിലങ്ങൂരാണ്.
3: ആനന്ദൻ ചേട്ടനാണ്. ആനന്ദൻ ചേട്ടാ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നോ?
6: ആ, നല്ല വിശേഷം, സുഖമായിട്ട് ഇരിക്കുന്നുണ്ടോ? സന്തോഷകരമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്.
3: ഓക്കെ, സന്തോഷകരമായി പോട്ടെ. ഇന്നലെ ഞങ്ങൾ ഇങ്ങനെ കണ്ണൂരിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള തെയ്യം ഞങ്ങൾ ഇവിടെ കുറച്ച് കണ്ടിരുന്നു കേട്ടോ. ഞാൻ ആ സമയത്ത്
6: ആ സമയത്ത് എന്നെ ഓർത്തായിരിക്കും.
3: പിന്നല്ലാതെ ആ കണ്ണൂരിൽ നമുക്ക് വളരെ വളരെ ആനന്ദത്തോടെ വിളിക്കുന്ന ഒരു ലിസണർ ഉണ്ടല്ലോ. അതാ, അങ്ങനെ ഞാൻ ആലോചിച്ചു. ഞങ്ങളുടെ അഹല്യയിൽ വെച്ച് തന്നെയാണ് അലിഫ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഇന്നലെ തെയ്യം എന്ന് പറയുന്ന ഒരു കാര്യം കൂടി രാത്രി ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിട്ട്.
6: അതെ അതെ, നമ്മുടെ ഇപ്പൊ ഇവിടുത്തെ കണ്ണൂരത്തിന്റെ ഉത്സവം സമാപിച്ചു. ഇനി തുലാമാസം 10 മുതലാണ് ആരംഭിക്കുക.
3: അടിപൊളി, അടിപൊളി. അപ്പോ ആനന്ദൻ ചേട്ടാ പറയൂ, ഈ അടുത്ത് കേട്ടതിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി മാറിയ ഒരു പാട്ടുണ്ടോ?
6: നമ്മുടെ നരിവേട്ടുള്ള ഒരു പാട്ടില്ലേ,
3: മിന്നൽ വള ആണോ?
6: ആ, മിന്നൽ വള, ആ പാട്ട് എനിക്ക് എന്റെ ഹൃദയത്തിലേക്ക് പാടിയിരുന്നു.
3: അടിപൊളി, അടിപൊളി. അത് ഇഷ്ടമായതായിരുന്നു അല്ലേ?
6: അതെ അതെ, അങ്ങനെ ആ ഒരു പാട്ട് എന്റെ ഹൃദയത്തിലേക്ക്.
3: ഞാൻ വിചാരിച്ചിരുന്നു ആരെങ്കിലും മിന്നൽ വള പറയണല്ലോ എന്ന്. ഓക്കെ ഓക്കെ. അപ്പൊ ആനന്ദ ചേട്ടാ പറഞ്ഞോളൂ, ഇന്നത്തെ വിശ്വസ് ആർക്കാണ് കൊടുക്കേണ്ടേ?
6: 13-ാം തീയതി വ്യാഴാഴ്ച എന്റെ മകൾ നിവേദയുടെ ജന്മദിനമാണ്. അപ്പൊ ആയിരം നല്ലൊരു ആശംസ എന്റെ മകൾക്ക് വേണ്ടി കൊടുക്കണം.
3: നിവേദിത അല്ലേ?
6: നിവേദ.
3: ഓക്കെ, അപ്പോ അഡ്വാൻസ് ആയിട്ട് നിവേദയ്ക്ക് ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് ഇഷ്ടത്തിൽ അറിയിക്കുന്നു കേട്ടോ.
6: ഓക്കെ, താങ്ക് യു
3: സോ മച്ച്. അപ്പൊ നമ്മൾ വിളിച്ചത് കണ്ണൂരിൽ നിന്ന് ആനന്ദൻ ചേട്ടനായിരുന്നു. അപ്പൊ മിന്നൽ വള, ഞാൻ ഇങ്ങനെ ഇന്ന് ഈ ഒരു കാര്യം ചോദിക്കുമ്പോൾ എന്റെ മനസ്സിലെ കുറച്ച് പാട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഈ പാട്ടുകളൊക്കെ പറയാൻ സാധ്യതയുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, അതിലിപ്പോ ദേ ഒന്ന് രണ്ടല്ല, ആ ഒരു മൂന്നെണ്ണം എത്തിയിട്ടുണ്ട്. ഇനിയും വരാനായിട്ടുണ്ട്, നമുക്ക് നോക്കാം വരൂ ഇല്ലെന്നുള്ളൊരു കാര്യം. എനിവേ നമുക്ക് അടുത്തൊരു കോളർ വരുന്നുണ്ട്, ആ കോളിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ്.
7: നമസ്കാരം.
3: നമസ്കാരം, നമസ്കാരം. ഇതാരാണ്?
7: ഞാൻ ചന്ദ്രൻ എരുമിയുടെ.
3: ചന്ദ്രൻ ചേട്ടനാണ്. ചന്ദ്രൻ ചേട്ടാ പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
7: എന്താ വിശേഷങ്ങൾ? അങ്ങനെ പോണു.
3: അങ്ങനെ പോണു.
7: അവിടെ എന്ത് നാളെയായി പ്രോഗ്രാം? ഇന്നലെയും ഇന്നും ആയിരുന്നു അല്ലേ പ്രോഗ്രാം നടക്കുന്നത്?
3: അതെ അതെ അതെ.
7: ഓക്കേ ഓക്കേ.
3: പ്രോഗ്രാം കാണാനായിട്ട് വന്നിരുന്നോ?
7: വന്നിരുന്നില്ല, കൊഞ്ചാ സമയം കിട്ടിയില്ല.
3: സമയം കിട്ടിയില്ല. ഓക്കെ, സമയം കിട്ടുകയാണെങ്കിൽ വന്ന് അറ്റൻഡ് ചെയ്യൂ കേട്ടോ.
7: ഓക്കെ
3: ഓക്കെ. അപ്പോ ചന്ദ്രൻ ചേട്ടാ പറഞ്ഞോളൂ, ഈ അടുത്ത് കേട്ടതിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി മാറിയ ഒരു പാട്ട് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു പാട്ടുണ്ടോ?
7: അടുത്ത കാലത്ത് പറയുമ്പോ അങ്ങനെ ഞാൻ അധികം ഈ എസ് പി ബി ഇളയരാജ ഹിറ്റ്സ് ആണ് കൂടുതൽ. നമ്മുടെ സിസ്റ്റത്തിന് മുഴുവൻ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഈ ഇളയരാജ എസ് പി ബി ഹിറ്റ്സ് ഇട്ടാണ് എഡിറ്റ് ചെയ്യാ.
3: ഓക്കെ, അപ്പൊ പഴയ പാട്ടുകളാണ് താല്പര്യം.
7: അതായത് ഒരു മൂഡ് ഉണ്ടാവും, നമുക്ക് വർക്ക് ചെയ്യാനും ഒരു
3: ഫീൽ ഉണ്ടാവുന്നല്ലേ,
7: ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും.
3: ഓക്കെ, അടിപൊളി അടിപൊളി.
7: നമുക്ക് കല്യാണത്തിന്റെ ഈ വെഡിങ് ഈ ഇതിന്റെയൊക്കെ എഡിറ്റിംഗ്
3: ചെയ്യുമ്പോഴേ,
7: അപ്പൊ ആ ടൈറ്റിലും മറ്റേ കട്ടിംഗ് എഫക്റ്റ് ഒക്കെ മറ്റുള്ള സമയങ്ങളിലൊക്കെ ഇത് കേട്ടിട്ട്
3: ചെയ്യും. അപ്പൊ പുതിയ പാട്ടുകളോട് വലിയൊരു താല്പര്യം ഇല്ല, അതാണ് ഈ പറഞ്ഞു വന്നത്.
7: പക്ഷെ അതില് ഇതില് ഇട്ട് കൊടുക്കുന്ന പുതിയ പുതിയ സോങ്ങുകളായിരിക്കും.
3: അതാണ് ട്രെൻഡിനൊപ്പം പോയില്ലെങ്കിൽ വിഷയാണ്.
7: അതെ അതെ അതെ. അല്ല, അതില് അങ്ങനെയല്ല വേണ്ടത്, ഇപ്പോഴത്തെ പുതിയ സോങ്ങുകളാണല്ലോ ഇതിൽ ഇട്ട് കൊടുക്കേണ്ടത്.
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
7: എന്നാലും കേൾക്കാൻ പറ്റിയ കുറച്ച് നല്ല നല്ല സന്ദർഭത്തിനനുസരിച്ച് കുറച്ച് പാട്ടുകളും ഇതില് ചേർത്ത് കൊടുക്കും.
3: ആ
7: സന്ദർഭത്തിനനുസരിച്ചുള്ള സോങ്സുകളും എല്ലാം പുതിയതല്ല, എന്നാലും കേൾക്കാൻ പറ്റിയ നല്ല പാട്ടുകൾ മാത്രം. അങ്ങനെ എല്ലാം എല്ലാവർക്കും ഒന്ന് കേൾക്കാൻ പറ്റണ്ട, എല്ലാ ജനറേഷനും.
3: അങ്ങനെയാവട്ടെ. അപ്പോൾ പറയൂ, ഇനി ഇന്നത്തെ വിശ്വസം ആർക്കാണ്?
7: ഇന്ന് വിശ്വസം എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നല്ല അഹല്യ ശ്രോതാക്കൾക്കും
3: അഖിലെ
7: എല്ലാവർക്കും.
3: പേര് പ്രശ്നമുണ്ടോ?
7: മനസ്സിലായില്ല.
3: പേര് കറക്റ്റ് ആയിട്ട് കിട്ടിയോ?
7: പേര്
3: ഒന്നുമില്ല ചേട്ടാ, നമുക്കൊക്കെ മാച്ച് കളയാം. ഓക്കെ
7: ഓക്കെ
3: ഓക്കെ. നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് ചന്ദ്രൻ ചേട്ടനായിരുന്നു കേട്ടോ. അങ്ങനെ ദേ ഞാൻ അടുത്ത പാട്ടിലേക്ക് ഇങ്ങനെ പോവാൻ പോകുമ്പോൾ അടുത്ത ഒരു കോളർ കൂടി എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ കോളിലേക്ക് പോയതിനു ശേഷം നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ആ ഒരു പാട്ടിലേക്ക് പോവാം കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ്.
3: ആ ഗുഡ് മോർണിംഗ്. ഇതാരാ?
8: ആരാധ്യ.
3: ആരാധ്യ, ആരാധ്യം വേഗം പറഞ്ഞേ കേക്കട്ടെ, ആരാണ് ആദ്യം? ഞാൻ. ഓക്കെ, ആരാധ്യക്കുട്ടാ. ചക്കരക്കുട്ടി പറഞ്ഞേ, ഈ എടുത്ത് കേട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ?
8: പാട്ട് പറഞ്ഞ ജനനായകത്തെ പാട്ട് ഇഷ്ടാണ്.
3: ഓഹോത്തെ
8: പാട്ട് ഇഷ്ടാണ്.
3: ഓക്കെ.
8: അതിലടിയുടെ പാട്ട് ഇഷ്ടാണ്.
3: ഓക്കെ.
8: പിന്നെ ഫൈറ്റ് സോങ് ഇല്ല, അത് ഇഷ്ടാണ്.
3: അത് ഇഷ്ടാണ്. ഒക്കെ ഇഷ്ടാണ് അപ്പൊ മൊത്തത്തില്. അടിപൊളി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ടോ?
8: ആ കേക്കും. കുളിക്കാൻ പോകുമ്പോ വെച്ചിട്ടാ പോവാ.
3: ഓ, ചേച്ചി അങ്ങനെ പണ്ട് ചെയ്യാറുണ്ട്? പണ്ട് മാത്രല്ല ഇപ്പോഴും ചെയ്യാറുണ്ട്. ഭയങ്കര രസമുള്ള പരിപാടിയാ. ഓ, ഫ്രണ്ട്സും അങ്ങനെയാണ്. അപ്പൊ ഫ്രണ്ട്സ് ആണോ പറഞ്ഞേ ഞങ്ങൾ ഇങ്ങനെ പാട്ട് കേൾക്കാറുണ്ട്, ആരാധ്യം ഇങ്ങനെ കേട്ടു നോക്കൂന്ന് പറഞ്ഞോ?
8: ഇല്ല, ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത്.
3: ഓക്കെ, ശരി. ഓക്കെ കുട്ടാ, അപ്പൊ പറഞ്ഞോ ഇന്നത്തെ വിഷസ് ആർക്കാ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഞാൻ ആരാധ്യ കുട്ടിയുടെ വകയായിട്ട് ഒരു ഗുഡ് ഡേ അങ്ങ് കൊടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ അടിപൊളി ഡേ ആവട്ടെ കേട്ടോ. താങ്ക് യു ചക്കര, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് ആരാധ്യ കുട്ടിയായിരുന്നു. കണ്ടു, അതിനടിയിലെ സോങ്, വാഴല്ലേ സോങ്, അങ്ങനെ എല്ലാ പാട്ടുകളും പിള്ളേർക്ക് അങ്ങ് ഇഷ്ടമാണ്. യെസ്, അതങ്ങനെയാണ്, ജനറേഷൻ മാറുന്ന സമയത്തുള്ളൊരു വ്യത്യാസമാണ്. ഇനിവേ ഇതേ നമുക്കടുത്ത പാട്ടിലേക്ക് പോകണ്ടേ? യെസ്, അടുത്തൊരു പാട്ട് ഒരു തമിഴ് ട്രാക്ക് തന്നെയാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ഈ ഒരു പാട്ട്. അപ്പൊ നമുക്ക് ഒരുമിച്ച് അങ്ങ് കേൾക്കാം.

0: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു മലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: Your lovely wishes on Ahalya FM 90.4. Kete kete kootu kooda.
3: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിട്ടുണ്ട്. കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അപ്പോൾ ദേ നമുക്ക് അടുത്ത ആ ഒരു കോളറിലേക്ക് പോയാലോ. യെസ്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ് അഹല്യ.
3: ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ഭാസ്കരൻ ചേട്ടാ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു? സുഖായിട്ട് പോണു, സുഖായിട്ട് തന്നെ പോട്ടെ കേട്ടോ. ഓക്കെ, പറഞ്ഞോളൂ. ഈ അടുത്ത് കേട്ടതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ടുണ്ടോ? അങ്ങനെ പ്രിയപ്പെട്ടതായി മാറിയ ഒരു പാട്ടുണ്ടോ?
4: ഇപ്പൊ വരുന്ന പാട്ടുകളൊന്നും എനിക്ക് ഒന്നും മനസ്സിലേക്ക് കേറുന്നില്ല മോളെ. നമ്മള് പഴയ പാട്ടുകൾ ഒരു 80 കാലങ്ങൾ തൊട്ടിട്ട് ഒരു 95-96 വരെയൊക്കെ ഉള്ള പാട്ടുകളാണ് നമ്മുടെ മനസ്സിൽ. ഇന്നും ആ ഓരോ പാട്ടുകളാണ് വരികളൊക്കെ നിൽക്കുന്നത്.
3: അതിനപ്പുറത്തേക്കൊന്നും പോകുന്നില്ല എന്നാണ് അപ്പൊ പറയുന്നത്.
4: അതെ അതെ, ഇപ്പോഴത്തെ പുതിയ പാട്ടുകളൊന്നും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. പഴയ പാട്ടുകള്, ചിത്രം, ഒരുപാട് ഒരുപാട് സിനിമകള്, അമരത്തിലെ പാട്ടൊക്കെ, എന്തെയ്യാരി പാട്ട്, അമരം, ചിത്രം, നോമ്പ്, അങ്ങനെ ഒരുപാട് ഒരുപാട് പടങ്ങൾ, എണ്ണി പറയാൻ തീരാത്ത പടങ്ങളുണ്ട്. മഴയത്തം മുമ്പേ എന്നുള്ള സിനിമയിലെ 3 പാട്ട് ചിലം പാട്ടുകളാണ്.
3: ഓക്കെ, അപ്പൊ പഴയ പാട്ടുകളാണ് ഇഷ്ടം, ഇപ്പോഴത്തെ പാട്ടുകളോട് താല്പര്യമില്ല?
4: ഇല്ല, താല്പര്യം ഇല്ല.
3: ഓക്കെ ഓക്കെ, പറയാം.
4: ആസ്വദിച്ച് കേൾക്കാറില്ല. കുട്ടികൾക്ക് പറ്റുന്ന, നമുക്കൊന്നും പറ്റുന്നില്ല.
3: പറ്റുന്നില്ല, അങ്ങനെയൊന്നും ഇല്ല. പാട്ട് നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാവുന്നതാണ്. എന്നാലും കുഴപ്പമില്ല,
4: നല്ല പാട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആസ്വദിക്കട്ടോ. നല്ല മെലഡി സോങ് ഒക്കെ ഉണ്ടെങ്കിൽ, നല്ല അർത്ഥമുള്ള പാട്ടൊക്കെയാണ് ഞാൻ ആസ്വദിച്ച് കേൾക്കാറുണ്ട്.
3: ഓക്കെ, അല്ലാത്തത് അങ്ങനെയില്ല.
4: ആ, ചില കുത്തുപാട്ടും ഇങ്ങനെയുള്ള ഒരു പാട്ടുകൾ, ഇടപ്പാങ്ങത്ത് പാട്ട്, അങ്ങനെയുള്ള പാട്ടുകളൊന്നും വലിയ രസം ഉണ്ടാവില്ല. അതും കുട്ടികൾക്ക്
3: നമുക്ക് ഇഷ്ടപ്പെടാറില്ല.
4: ഓക്കെ
3: ഓക്കെ, അപ്പൊ ചേട്ടാ പറഞ്ഞോളൂ, ഇന്നത്തെ വിശേഷം ആർക്കാണ്?
4: എപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അകലയിലെ ജോലി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ.
3: ഓക്കെ, അപ്പൊ എന്തായാലും ഭാസ്കരൻ ചേട്ടൻ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷയമാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പോൾ നമ്മളെ വിളിച്ചത് ഭാസ്കരൻ ചേട്ടനായിരുന്നു. പുതിയ പാട്ടുകൾ എനിക്ക് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുഴപ്പമില്ല, അതങ്ങനെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല എല്ലാവർക്കും എല്ലാം അങ്ങ് ആസ്വദിക്കാൻ പറ്റിയെന്ന് വരില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അതിലൊന്നും വിഷയമില്ല, നമ്മുടെ ഇഷ്ടം, നമ്മുടെ ചോയ്സ്, അതൊക്കെ നമ്മളുടെ മാത്രം കാര്യങ്ങളാണല്ലേ. അത് ഇങ്ങനെ തന്നെ ആവണം എന്ന് വാശി പിടിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കൊരു കോളർ കൂടി ഇങ്ങനെ വരുന്നുണ്ട്. ആ ഒരു കോളിലേക്കും കൂടി ഞാൻ പോവാണ് കേട്ടോ. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
5: ഞാൻ പാലക്കാടിന്ന് ലയാണ്.
3: ജയ, ലയ എന്താ?
5: ലയ,
3: ലയ. ഓ, ലയ കുട്ടിയാണ്. ലയ കുട്ടി പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം?
5: വിശേഷം ഒന്നുമില്ല, എനിക്ക് ഇന്ന് സ്കൂളിൽ പോകാൻ മൂടില്ല.
3: കുഴപ്പമില്ല, ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ മടിയൊക്കെ പിടിക്കാം. എന്നിട്ട് എന്ത് തീരുമാനിച്ചു, പോകുന്നുണ്ടോ പോകുന്നില്ലേ? സത്യം പറ, കള്ളമടിയല്ലേ, കള്ളമടിയല്ലേ ഇത്?
5: അല്ല, ഇന്നലെ ജൂഡോന്റെ മത്സരം ഉണ്ടായിരുന്നു.
3: ഓഹോ, അടിപൊളി. ഇപ്പൊ വിഷയം, അയ്യോ, സ്കൂളിലൊന്നും പോണ്ടട്ടോ, ഇനി എനിക്ക് അടി കിട്ടിയാലോ. കുഴപ്പമില്ല, കുഴപ്പമില്ല. അപ്പൊ റെസ്റ്റ് എടുക്കണം അല്ലേ, റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ടാണ്.
5: ആ, പക്ഷെ അമ്മ പോവാൻ പറഞ്ഞു.
3: അമ്മ പോവാൻ പറ എന്താണ് അമ്മ കുട്ടിക്ക് വയ്യ, കുട്ടിക്ക് വയ്യാത്ത കൊണ്ടാണ് അല്ലെങ്കി കുട്ടി പോയേനല്ലേ? ഈ അമ്മ എന്താണ് ഇത് ഇങ്ങനെയൊക്കെ നമ്മള് പറഞ്ഞു വിടുന്നേ? ഞാൻ റെക്കമെൻഡ് ചെയ്യണോ? റെക്കമെൻഡ് ചെയ്യണോ? പറഞ്ഞു വിടണ്ടെന്ന് പറയണോ? അമ്മയുടെ അടുത്ത് പറയണോ? ലയേനെന്ന് ക്ലാസ്സിലേക്ക് വിടണ്ടെന്ന് ചേച്ചി പറയണോ? ആണോ? ആഹാ, എന്നാ വേഗം പോ, ക്ലാസ്സിൽ പോ. എന്താണ്? റെഡിയായി. കൊഴപ്പില്ല ചക്കര, അവിടെ ചെല്ലുന്ന സമയത്ത് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പൊ സെറ്റ് ആയിക്കോളും കേട്ടോ. ഓക്കേ, അപ്പൊ ലയക്കുട്ട പറയൂ, ഏറ്റവും എടുത്ത് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണ് കേട്ടതിൽ വെച്ച്?
5: എന്താണ് സിനിമന്റെ പേര് എനിക്ക് അറിയില്ല.
3: ആ പേര് വേണ്ട, പാട്ട് മതി.
5: എന്താണ് മുത്തേ മുത്തേ ഇങ്ങനെ മുത്തേ? ആ പാട്ട്.
3: ആ പാട്ടാണ് ഈ അടുത്ത് കേട്ടത്?
5: അല്ല, പക്ഷെ എനിക്ക് ആ പാട്ടാണ് ഇഷ്ടം.
3: ഇഷ്ടം. ഓക്കെ ഓക്കെ ചക്കരേ, അപ്പൊ പറഞ്ഞോ ഇന്നത്തെ വിശ്വസം ആർക്കാ?
5: ഇന്നത്തെ വിശ്വസം എന്റെ ചേച്ചി, പിന്നെ അച്ഛൻ അമ്മ.
3: ഓക്കേ, അപ്പൊ എല്ലാവർക്കും വേണ്ടി നല്ലൊരു ദിവസം വിഷയം കേട്ടോ. ലൈക്കുട്ടി, ഓക്കെ ഓക്കെ, അപ്പൊ കോച്ചിനും സ്പെഷ്യൽ ആയിട്ട് തന്നെ പറഞ്ഞേക്കാം. ലൈക്കുട്ടി മടിയൊക്കെ മാറ്റി വെച്ചിട്ട് വേഗം നല്ല മിടിക്ക് കൂട്ടിയായിട്ട് ക്ലാസ്സിൽ പോകണം കേട്ടോ. ഓക്കേടാ, ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് ലയക്കുട്ടിയാണ്. ചെറിയ മടിയുണ്ട് എനിക്ക് ക്ലാസ്സിൽ പോവാൻ, എനിക്കൊന്നും മൂടില്ല അതങ്ങനെ പറഞ്ഞു, എനിക്കൊന്നൊരു മൂടില്ല ക്ലാസ്സിൽ പോവാൻ. എന്താ ചെയ്യേ, അമ്മേന്റെ അടുത്ത് പറഞ്ഞിട്ട് മനസ്സിലാവട്ടെ. എന്തായാലും എന്തൊക്കെ വിഷമ, സാരല്ലേ, ഇടയ്ക്ക് ഇങ്ങനെ കള്ളമടിയും ചെറിയ ലീവൊക്കെ നമുക്ക് എടുക്കാൻ കേട്ടോ, അതൊക്കെ രസമുള്ളൊരു പരിപാടിയല്ലേ. ഇനി നമുക്ക് അടുത്തൊരു കോളറിലേക്കും കൂടി പോവാം, നോക്കാം നമുക്ക് ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്. ഞാൻ ഷക്കീല ചേച്ചിയാണ്.
3: ഗുഡ് മോർണിംഗ് ഷക്കീല ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖായിരിക്കുന്നോ? ഓക്കെ, അപ്പൊ പറയൂ ചേച്ചിക്ക്.
6: ആ,
3: ഇവിടെ ഇവിടെ സുഖം, സന്തോഷം, സുഖകരമായിട്ടിരിക്കുന്നു. യെസ് യെസ്, ഞങ്ങൾ അതിന്റെ ഒരു സന്തോഷത്തിലാണ് മൊത്തത്തിൽ. യെസ്, ആ പ്രോഗ്രാം ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് തകൃതി ഏൽപ്പിക്കൊണ്ടിരിക്കുന്നു.
6: നിങ്ങളെ പരിപാടികളൊക്കെ ഉഷാറായോ?
3: പിന്നെന്താണ്, ഗംഭീരം ഗംഭീരമായിരിക്കുന്നു എന്ന് വേണം പറയാൻ. എന്താ ചെയ്യും എല്ലാരും അല്ലേ. ഓക്കെ, അപ്പൊ ചേച്ചി പറയൂ, ഈ അടുത്ത് കേട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാ?
6: ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഒന്നും മനസ്സിൽ നിൽക്കുന്നില്ല, എന്നാലും ഓരോ വരികളൊക്കെ അത്യാവശ്യം അറിയാം. എന്താ, കൺമണിപ്പൂവേ കണ്ണാടിപ്പൂ,
3: കൺമണിപ്പൂവേ കണ്ണാടി, ആ പാട്ട് ഇഷ്ടാണ്. അത്യാവശ്യം എല്ലാ പാട്ടുകളും ഇഷ്ടമാണപ്പോ.
6: പിന്നെ ഒരു പാട്ടില്ലേ, കുഞ്ഞിക്കാവിൽ
3: ആശാൻ
6: തുള്ളിത്തോളും, അങ്ങനത്തെ ഒരു പാട്ടുണ്ടല്ലേ,
3: നല്ല രസമുള്ള ഒരു പാട്ടും സിനിമയൊക്കെയാണ് അത്.
6: അതെ അതെ,
3: അത്യാവശ്യം എല്ലാം ഇഷ്ടമായിട്ടുണ്ടല്ലോ.
6: ഇങ്ങനെ അത്യാവശ്യം ഇപ്പൊ പിന്നെ തുടക്കത്തിലെ തുടക്കല്ലേ, മോഹൻലാലിന്റെ മകളുടെ തളിരോ മലയോ വാക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ.
3: അത് ഒന്ന് രണ്ടു തവണ അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും കേട്ടോ.
6: അതെ, അതും പിന്നെ കലീഫയിലെ ആ പാട്ടും
3: ഇതിപ്പോ എല്ലാം ഉണ്ടല്ലോ, എല്ലാ പാട്ടുകളും ഇഷ്ടമായിട്ടുണ്ടപ്പോ അല്ലേ. അടിപൊളി അടിപൊളി, സൂപ്പർ. അപ്പൊ എന്തായാലും പോരട്ടെ, ഇനി ഇനി ഇനി വിശ്വസം കൂടി ഇങ്ങോട്ട് പോരട്ടെ.
6: വിശ്വസം കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും അഹലിയിലെ പ്രോഗ്രാമിനും അടിപൊളി വിശ്വസം.
3: ഓക്കെ, അപ്പൊ ഇനി എല്ലാ പാട്ടുകളും കേട്ട് ഇങ്ങനെ ആസ്വദിക്കണം കേട്ടോ. അപ്പോ നമ്മളെ വിളിച്ചത് ഷക്കീല ചേച്ചി ആയിരുന്നു കേട്ടോ. അങ്ങനെ ദേ സമയം നോക്കി 8 മണി കഴിഞ്ഞ 56 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റഡി ആ ക്ലോക്കിൽ. അഹലി വിശ്വസമായി കൂടെയുണ്ട്, ഇറ്റ്സ് വി ആർ ജെ ആയില്ല. ഈ എടുത്ത് കേട്ടതിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് ഏത്? അതായിരുന്നു ഇന്നത്തെ എന്റെ ആ ഒരു ചോദ്യം അല്ലേ. അങ്ങനെ ദേ അടുത്തതായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ വിഷയം ഞാൻ എടുക്കാനായിട്ട് കാരണമായ ഒരു പാട്ടുണ്ട്. എനിക്ക് എന്റെ ഫ്രണ്ട് ഈ ഒരു പാട്ട് അയച്ചു തന്നിട്ടാണ് എന്നോട് പറഞ്ഞത്, ഈ പാട്ട് കാണാൻ വേണ്ടി നിന്റെ കൂടെ ഈ സിനിമ കാണാൻ വേണ്ടി വരാന്ന്. ഓക്കെ, അപ്പൊ ആ പാട്ടാണ് ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നേ. അപ്പൊ പാട്ടൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് മെസ്സേജൊക്കെ വായിക്കണ്ടേ? അപ്പൊ എല്ലാരും ഇങ്ങനെ ലാഗ് ആക്കണ്ട, ലേറ്റ് ആക്കണ്ട, ടപ്പ ടപ്പ ടപ്പേന്ന് ആ മെസ്സേജൊക്കെ ഇങ്ങോട്ട് പോകുന്നോട്ടേ. ഓക്കെ, അപ്പൊ ഞാൻ ചെറുതായിട്ട് ഇത്തിരി നേരത്തൊന്ന് വൈൻഡപ്പിലേക്ക് പോകും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോ വേഗം വേഗം ആ മെസ്സേജ് കൂടി അയച്ചുള്ളൂ, അതിനുള്ളൊരു ഗ്യാപ്പ് കൂടിയാണ് ഈ ഒരു പാട്ട്.
7: വി ആർ ഓൾ ഹിയർ ഫോർ യു.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേരും ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
7: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദീ സമയം എത്രയായിട്ടുണ്ട്? സമയം ദീ കൃത്യം 9 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അഹല്യ വിഷസുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർഷി അഹല്യ. അങ്ങനെ ദീ ഇന്ന് ഞാൻ ചോദിച്ച കാര്യം എന്തായിരുന്നു അല്ലേ? അതായത് നമുക്ക് ഏറ്റവും അധികം ഈ അടുത്ത് കേട്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു പാട്ട് ഏതാണ്? അതായിരുന്നു ഇന്നത്തെ എൻ്റെ ആ ഒരു ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നത്. നിങ്ങൾക്ക് ഏതായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു പാട്ട്? ഈ അതായത് ചില പാട്ടുകൾ അങ്ങനെയാണ്, നമുക്ക് കേൾക്കുന്ന സമയത്ത് വല്ലാതെ പെട്ടെന്നൊരു കണക്ഷൻ തോന്നും, അല്ലെങ്കിൽ വല്ലാതെ ഇഷ്ടപ്പെടും. പക്ഷേ ആ ഒരു ഇഷ്ടം ചിലപ്പോൾ വളരെ ടെമ്പററി ആയിട്ട് മാറാറുണ്ട്. അതായത് കുറച്ച് ദിവസം കേൾക്കുന്നു, പിന്നെ നമ്മളതിനെ ഓക്കെ ഇനി മതി, അല്ലെങ്കിൽ ആ നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ നിന്ന് അതിൻ്റെ സ്ഥാനം അങ്ങ് മാറിപ്പോവാറുണ്ട്. പക്ഷേ ചില പാട്ടുകൾ അങ്ങനെയല്ല. ഒരിക്കൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നീട് അത് എന്നും നമ്മുടെ ഫേവറേറ്റ് ആയിരിക്കും എന്ന് പറയില്ലേ. അതിൽ ഒരു പക്ഷേ മിക്കതും പഴയ പാട്ടുകൾ തന്നെയായിരിക്കും മെജോറിറ്റി ആൾക്കാർക്കും ഏറ്റവും ഇഷ്ടമായി മാറിയിട്ടുണ്ടാവുക. പക്ഷേ ഈ ഒരു ജനറേഷനോട് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു മറുപടി അത് തന്നെ വേണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല കേട്ടോ. അവർക്ക് അവർ കേട്ട് വരുന്ന പാട്ടുകൾ ഇത് തന്നെയാണല്ലേ, പുതിയ പാട്ടുകളാണ്. അപ്പം അതിനോട് തന്നെയായിരിക്കും അവർക്ക് ആ ഒരു ഇഷ്ടം തോന്നുന്നുണ്ടാവുക. എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഞാൻ ഏറ്റവും ആദ്യം ആ ഒരു ചെറിയ റേഞ്ചിൽ പുതിയ ട്രെൻഡി സോങ്സിനോട് ഭയങ്കര കമ്പമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ആ പാട്ട് കേൾക്കാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കാറുള്ളതും കേട്ടോ. പിന്നീട് കുറച്ചൊരു ഏജിലേക്ക് ഇങ്ങനെ എത്തി തുടങ്ങുന്ന സമയത്ത് തൊട്ട് എന്താണെന്നറിയില്ല, ഞാനും പഴയ പാട്ടുകളിലേക്ക് വളരെയധികം തെരഞ്ഞു പിടിച്ച് കേട്ട് ആസ്വദിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴയ പാട്ടുകളിങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് പറയും, എവിടെയോ ഒരു തള്ള വൈബ് വന്നു. അങ്ങനെയാണല്ലോ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ടേം, തള്ള വൈബ്, തന്ത വൈബ് എന്നൊക്കെ പറയാറുണ്ട്. ഒരു ഓൾഡ് വൈബ് വന്നോ നിനക്ക്? അപ്പോൾ ഞാൻ പറയാറുണ്ട്, പ്രായമായി തുടങ്ങി എന്ന് തോന്നുന്നു അതിൻ്റെ ലക്ഷണമാവാം. പിന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യം, പ്രായമൊന്നുമല്ല, ആസ്വാദന രീതിയിൽ നമുക്ക് ഉണ്ടാവുന്ന ചേഞ്ചസാണ് നമ്മുടെ ഇഷ്ടങ്ങളെയും ഇഷ്ടാനിഷ്ടങ്ങളെയും ഒക്കെ തീരുമാനിച്ചു പോകുന്ന കാര്യങ്ങളിൽ കേട്ടോ. അപ്പം അങ്ങനെ പറഞ്ഞ് എന്താ ഇന്നത്തെ മെസ്സേജ് വായിക്കണ്ടേ? ആ അതാണ്, ഓക്കെ. അപ്പം നമുക്ക് ഇന്നത്തെ മെസ്സേജുകളിലേക്ക് അങ്ങ് പോവാം. ആരൊക്കെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് ആ മെസ്സേജുകൾ എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ മെസ്സേജ് നോക്കുകയാണെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് കൂടെ ഇങ്ങനെ കൂടെ വന്നിട്ടുണ്ട്. കേൾക്കാനായിട്ട് നിർവാഹമില്ല കേട്ടോ, പിന്നീട് ഫ്രീ ആവുന്ന സമയത്ത് കേൾക്കാം മാക്സിമം. നോക്കാം, നമുക്ക് എന്തായാലും നോക്കട്ടെ പാട്ട്, മെസ്സേജ് നോക്കട്ടെ. ശുഭദിനം, എനിക്കിപ്പോൾ അടുത്ത് ഇഷ്ടപ്പെട്ട പാട്ട് പുതുമഴ പോലൊരാൾ. ആ അതെ, ഞാൻ വിചാരിച്ച മറ്റൊരു പാട്ടായിരുന്നു. സർവമായ എന്തുകൊണ്ട് ആരും പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ, എല്ലാവർക്കും ഒരു കിടുക്കാച്ചി ദിവസമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കവിത ചേച്ചിയുടെ മെസ്സേജാണ് കവിത മോഹൻദാസ്. ഓക്കെ, കവിത ചേച്ചിക്ക് മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് ആയില്ല, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. സ്നേഹത്തോടെ പ്രേമമ്മ. പ്രേമമ്മയ്ക്കും വളരെ സ്നേഹത്തോടെ നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് ആയിലെ കുട്ടീസ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ടോപ്പിക് സൂപ്പർ. എനിക്കും പുതിയ പാട്ടുകളിൽ ഏറെ ഇഷ്ടം. ചിന്മയി പാടിയ മുത്തുമഴയി പാട്ട്, ഓ യെസ്, ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഈ പാട്ട് എന്ത് തരംഗമായിരുന്നു അല്ലേ. ഓക്കെ, ദീപാടിയ പാട്ടാണ് ശരിക്കും, പക്ഷെ നമ്മളെല്ലാവരും ഫേവറേറ്റ് ആക്കി മാറ്റിയത് എനിക്ക് തോന്നുന്നു ചിന്മയുടെ വേർഷൻ ആയിരുന്നു. അങ്ങനെ ഒപ്പം തന്നെ അടുത്ത കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്, പാട്ടുകൾ കൂടി പറഞ്ഞിട്ടുണ്ട്. വാഴ ടൂലെ തമ്മിൽ പിണങ്ങി പിരിയാതെ, അങ്ങവാനക്കോണിൽ ഇനിയും ഏറെയുണ്ട് മോളെ. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്കും അഹല്യ ടീംസിനും എല്ലാ അഹല്യ ശ്രോതാക്കൾക്കും ഒരു കിടിലൻ ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ പാട്ടുകളും സൂപ്പറാണ്. അപ്പോ ഇന്നത്തെ മോട്ടിവേഷൻ കഥ പോരട്ടെ. ഓഹോ, കഥയ്ക്ക് വെയിറ്റിംഗ് ആണോ? കഥ പറയാൻ കേട്ടോ, കുറച്ച് ദിവസമായല്ലേ കഥ പറഞ്ഞിട്ട്. കഥ പറഞ്ഞേക്കാം. ഏറെ സ്നേഹത്തോടെ ഇന്ദിര ചേച്ചി പെരുവമ്പ്. മിന്നൽ വളയും തുടരും മൂവിയിലെ പാട്ടും ഏറെ ഇഷ്ടമാണ് ട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ട്ടോ, ഇട്ടോ എനിക്കുണ്ട് ട്ടോ. ഞാൻ പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു തൃശ്ശൂരുകാർക്ക് അത്യാവശ്യം വരുന്ന സംഭവം ടാട്ടോട്ടെ. ഓക്കെ ഓക്കെ, അപ്പൊ ഇന്ദിര ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ അടുത്ത മെസ്സേജിലേക്ക് പോവാൻ പോവാണ്. ഒരുപാട് പിക്ചർ മെസ്സേജ്, ഇതിലെവിടെയാണ് മെസ്സേജ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. സോ പിക്ചർ മെസ്സേജ് ദയവ് ചെയ്ത് നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. അടുത്ത മെസ്സേജ് ഇത് വലിയ മെസ്സേജാണ് കേട്ടോ. ഓക്കെ, മെസ്സേജ് നോക്കട്ടെ. ഹായ് ആയില്യ മോളെ, വെരി ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ട്യൂസ്ഡേ ടു ഓൾ ലിസണേഴ്സ്. ഹൗ ആർ യു? ഐ എം ടു ഗുഡ്. ഗീവ് എനർജി ടു അവർ ഓഡിയൻസ്, വിഷിംഗ് യു എ ഡേ ഫുൾ ഓഫ് ഗോഡ്സ് ഗ്രേസ്, ലവ് ആൻഡ് സ്വീറ്റ് മൊമെന്റ്സ്. എല്ലാ ശ്രോതാക്കളുടെയും ചുണ്ടിൽ പുഞ്ചിരി വിടരുന്ന ദിവസമാവട്ടെ ഇന്ന്, അങ്ങനെ ആശംസിക്കുന്നു. സുന്ദര ഗ്രാമമായ കൊല്ലംകോട് നിന്നും കേശവദാസ്. ഹായ് ആയില്യ, യു സ്പീക്സ് വെരി വെൽ അലോങ് വിത്ത് ലോട്ട് ഓഫ് പ്രാക്ടിക്കൽ ജോക്സ് വിത്ത് അവർ പ്രഷ്യസ് ലിസണേഴ്സ്. വി ഡോണ്ട് ഗെറ്റ് ബോർഡ്. താങ്ക് യു സോ മച്ച്. ഡ്യൂ ടു യുവർ ബ്രോഡ്കാസ്റ്റിംഗ് style and verb length of melodious voice, and you come a teacher, mother, sister and daughter with audience. Ano, thank you so much. And a favorite song Mary Ozam Suno film le aanu varnittunde. Kaattathoru mankooda kootinoru venpravu doore doorekiru kannatt kaanum kanavu vaakkunoru chembu pookkunadum kaattitte. അമ്മോ, ഓക്കെ, അങ്ങനെ തിരക്കഥ മുന്നോട്ട്. കേശവദാസേട്ടൻ്റെ മെസ്സേജ് ആണട്ടെ, ഇന്നത്തെ ദിവസം അതിമനോഹരമാവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേർക്ക് വിഷസ് കൂടി അറിയിച്ചിട്ടുണ്ട്. ഡോക്ടർ കെ ജനാർദ്ദനൻ, ഓക്കെ, അതുപോലെ സുധാ ജനാർദ്ദനൻ, അഡ്വക്കേറ്റ് ലിമ, എല്ലാവർക്കും നല്ല ഡേയ്സ് വിഷസ് ഒക്കെ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേശവദാസേട്ടൻ മനോഹരമായ ഒരു ദിവസമാവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു ഫോർ ദ മെസ്സേജ്. ഭയങ്കര സന്തോഷം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയുന്നതിൽ വളരെ വളരെയധികം സന്തോഷം കേട്ടോ. അപ്പോൾ ദേ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് ആയില്യ, ഗുഡ് മോർണിംഗ്. തുടരും സിനിമയിലെ പാട്ടുകളും വാഴ ടു പാട്ടുകൾ, ഹൃദയപൂർവ്വം സിനിമയിലെ പാട്ടുകൾ എല്ലാം ഇഷ്ടമാണ്. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിനാശംസകൾ. ബൈ ശാന്തി സുമേഷ് അലപ്പുള്ളി. അപ്പോൾ ശാന്തി ചേച്ചിക്ക് മനോഹരമായൊരു ദിവസമാവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ദേ അടുത്ത ആ ഒരു മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത്, ഗുഡ് മോർണിംഗ് ആയില്യ എന്ന് പറഞ്ഞുകൊണ്ട് ഉഷ ചേച്ചിയുടെ മെസ്സേജ് എത്തിയിരിക്കുന്നു. ഗുഡ് മോർണിംഗ് ചേച്ചി. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, സർവമായ സിനിമയിലെ പാട്ട് ഇഷ്ടമാണ്, വിളിച്ചപ്പോൾ പറയാൻ മറന്നു. ഷക്കില ചേച്ചി. ഓക്കെ ഓക്കെ ഷക്കില ചേച്ചി, ഗെയിം നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, നമസ്കാരം ആയില്യ, ഞാൻ ഫോട്ടോഗ്രാഫർ ചന്ദ്രേടൻ, കോയമ്പത്തൂർ. എനിക്ക് പുതിയ പാട്ടുകൾ കേൾക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ പഴയ പാട്ടുകളാണ് വലിയ താല്പര്യം. ആഹാ, ഓക്കെ, ആ വലിയ ചെറിയ താല്പര്യങ്ങളാണ് അല്ലേ. അതിൽ എസ് ജാനകിയുടെ പാട്ടുകൾ എപ്പോഴും കേൾക്കും. മലയാള പാട്ടുകളും തമിഴ് പാട്ടുകളും ജാനകിയുടെ ഗാനങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും. അമ്മ പാടിയ കൊഞ്ചും സ്ഥലങ്ങളിൽ സിനിമയിൽ ശിങ്കാര വേദന ദേവ എന്ന പാട്ട് കൂടുതൽ താല്പര്യമാണ്. ഒരു സമയം അമ്മ കോയമ്പത്തൂർ വന്ന സമയത്ത് അമ്മയുടെ കൂടെ ഒരു ഫോട്ടോ എടുത്ത്, ഓക്കെ, ഫോട്ടോ എടുത്തത് അയക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ ഫോട്ടോ ഞാൻ കണ്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ ചന്ദ്രചേട്ടൻ മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് ആയില്ലേ, ഗുഡ് മോർണിംഗ്. ഞാൻ കുമരകം എന്ന് മാത്രമേ എത്തിയിട്ടുള്ളൂ, പക്ഷേ ഈ ആളെനിക്ക് അറിയുന്നതുകൊണ്ട് ആ പേര് ഞാൻ അങ്ങ് കൂട്ടിച്ചേർക്കാണ്. ഷീബ കുമരകം അല്ലേ. ഓക്കെ, ഷീബ ചേച്ചിയുടെ മെസ്സേജാണ് കേട്ടോ. പുതിയ പാട്ടുകൾ, എനിക്ക് ഇഷ്ടമുള്ളത് മിന്നൽവള എന്ന ഗാനമാണ്. ആനന്ദന്റെ മോൾക്ക് അഡ്വാൻസ് ആയിട്ടൊരു ഹാപ്പി ബർത്ത്ഡേ നേരുന്നു. സൗഹൃദവാണി ഗ്രൂപ്പിൽ എല്ലാവർക്കും, മാധവേട്ടനും കൃഷ്ണേട്ടനും, പറന്നു വരുന്ന ബാലേട്ടനും, ആരാധക മോൾക്കും ഒരു കിടലൻ ദിവസമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. ആരുടെ മെസ്സേജാണിത്? ഷീബ ചേച്ചിയുടെ മെസ്സേജാണ്. ഓക്കെ, അപ്പൊ ഷീബ ചേച്ചിക്ക് മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. ഈ ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ? ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് ചോദിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും ഈ ഒരു കാര്യത്തിലാണ്, മാക്സിമം അല്ല, മാക്സിമം അങ്ങനെ തന്നെയാണ് അഹലിയ വിഷസ് സ്റ്റാർട്ട് ചെയ്യാറ്. ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ എന്നോടൊന്ന് പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മെസ്സേജ് നോക്കാം. അങ്ങുവാന കോണിൽ എന്ന പാട്ട്, വാഴ ടൂവിലെ കൂടെ പിറന്നവരല്ലേ എന്ന പാട്ടും ഇഷ്ടമാണ്. കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും അഹലിയ ടീമിനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സൗമ്യ ചെർപ്പിളശ്ശേരി. ഓക്കെ, സൗമ്യ ചേച്ചിക്ക് മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്തുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക് പോവാണ് കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് അഹല്യ, നമസ്കാരം. നമസ്കാരം അഹല്യകൾക്കും എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. റിയാദിൽ നിന്ന് മഹേഷ് പെരുവള്ളൂർ. അപ്പോൾ മഹേഷ് ഏട്ടൻ്റെ മനോഹരമായ ഒരു ദിവസം തന്നെ വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്, ഹാവ് എ ഗുഡ് ഡേ ബുള്ള ജഗൻ മലപ്പുറം. ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ ജഗൻ ജനക്കി, നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്, ഗുഡ് മോർണിംഗ്. ജീവിതം ഒരുപാട് തിരക്കുള്ളതായിരിക്കാം, എങ്കിലും നമ്മുടെ ഓരോ സൗഹൃദങ്ങളും കൈവിടാതെ കാത്തു സൂക്ഷിക്കുക. ഇന്ന് ജന്മദിനം, വിവാഹം, വാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ. ഓക്കെ മുഹമ്മദ് ചേട്ടൻ, മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. അങ്ങനത്തെ അടുത്ത ഒരു മെസ്സേജ് നോക്കുമ്പോൾ, ജീവിതം എപ്പോഴും നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കണമെന്നില്ല, പക്ഷേ ഓരോ വെല്ലുവിളിയും നമ്മളെ കൂടുതൽ ശക്തരാക്കാനുള്ള അവസരമാണ്. പ്രതീക്ഷ കൈവിടാതിരിക്കുക. ഇന്ന് ചെയ്യുന്ന ചെറിയ നല്ല ശ്രമങ്ങളാണ് നാളെയുടെ വലിയ വിജയങ്ങളുടെ അടിത്തറ. പുഞ്ചിരിയോടെ മുന്നോട്ട് പോകുക. നിങ്ങളുടെ ഏറ്റവും നല്ല ദിവസങ്ങൾ ഇനിയും വരാനുണ്ട്. ശുഭദിനം നേരുന്നു സുലൈ. സുലൈ ചേട്ടൻ്റെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാണ്. അങ്ങനെ ഈ അടുത്ത മെസ്സേജ് എത്തിയിരിക്കുന്ന മെസ്സേജ് നോക്കട്ടെ കേട്ടോ. ഹായ് അഹല്യ കുട്ടി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, സുഖമല്ലേ കുട്ടി? സുഖാണ് കേട്ടോ. നല്ല ടോപ്പിക്. ടോപ്പിക്കിലേക്ക് വന്നാൽ, ഞാൻ പുതിയ സിനിമ കണ്ടതിൽ പാട്ടിന്റെ വരിയൊന്നും മനസ്സിൽ വരുന്നില്ല. എനിക്ക് പഴയ സിനിമയിലെ പാട്ടുകൾ തന്നെയാണ് അറിയുന്നത്. ഇന്ന് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ചങ്ങാതി കൂട്ടം കൂട്ടുകാർക്കും, ഇന്ദിര ചേച്ചി, ഷക്കില ചേച്ചി, രഞ്ജുഷ ചേച്ചി, ഷീജ ചേച്ചി, ആരതി കുട്ടി, ഗിരിജക്കുട്ടി, അപർണക്കുട്ടി, സുധന്യമൊള്ളി, ലിഷികക്കുട്ടി, ആരാധ്യ കുട്ടി, പിന്നെ ആയിലെ കുട്ടിക്കും കിടുക്കാച്ച ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഷീബാ ദിനേശ് ആലാമരം. ഷീബ ചേച്ചിക്കും കിടുക്കാച്ച ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ ടീം, ഗുഡ് മോർണിംഗ്. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും എഫ് എം കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. ഇന്നത്തെ ടോപ്പിക് പറയുമ്പോൾ ഓൾഡ് സോങ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ ഇഷ്ടം. ഓക്കെ, മണിമേഖല ചേച്ചിയുടെ മെസ്സേജാണ്. മണിമേഖല ഹരിദാസാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മണിമേഖല ചേച്ചിക്കും മനോഹരമായൊരു ദിവസമാവട്ടെ ഇന്ന് വിഷ് ചെയ്തുകൊണ്ട്. നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം കേട്ടോ. ഇഷ്ടഗാനങ്ങൾ ഒരു രാത്രി കൂടി, മെല്ലെ മെല്ലെ മുഖപടം, പൂങ്കാറ്റെ പോയി ചൊല്ലാമോ, ദീപാങ്കണങ്ങൾ ഓലത്തുമ്പത്തിരുന്ന് രാവിൻ പൂന്തേൻ ചാഞ്ചക്കൻ തന്നെയും. ഓക്കെ ശരി, സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. ഒത്തിരി പാട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. ഷൈബിച്ചേൻ്റെ മെസ്സേജാണ്. ഷൈബിച്ചേൻ്റെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ ഇന്ന് വന്ന എല്ലാ മെസ്സേജുകളെയും ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ മെസ്സേജും വായിച്ചിരിക്കുന്നു. ഒന്നും വിട്ടുപോട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഞാൻ പതിയെ ഇന്നത്തെ ആ ഒരു കഥയിലേക്ക് കടന്നാലോ ഗായ്സ്, കഥയിലേക്ക് വേഗം പോവാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കഥ കുഞ്ഞു കഥയാണേ, കുഞ്ഞു സംഭവമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു കഥയിലെ നമ്മുടെ കഥാനായകൻ ആരാണെന്ന് നോക്കുകയാണെങ്കിൽ, ഒരു പാമ്പാണ്. യെസ്, സ്നേക്, പാമ്പ്, അതന്നെ ശുശു എന്ന് വിളിക്കുന്ന ആൾ പാമ്പാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം നമ്മുടെ പാമ്പ് കൂട്ടനെ, നമുക്ക് സ്നേഹത്തോടെ അവനെ പാമ്പ് കൂട്ട എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ പാമ്പ് കൂട്ടൻ ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല തിളക്കമുള്ളൊരു സംഭവം നമ്മുടെ പാമ്പ് കൂട്ടൻ്റെ മുൻപിൽ ഇങ്ങനെ കെടുക്കാം. ഏയ്, ഇതിപ്പോൾ എന്താ, എന്നെക്കാളും തിളക്കമുള്ള ഒരാൾ? ഏയ്, പാമ്പ് അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ പാമ്പ് കൂട്ടൻ നേരെ വിചാരിച്ചു, ഓക്കെ, എന്നെ ആക്രമിക്കാൻ വേണ്ടി ആരോ വഴിയിൽ വന്ന് കെടുക്കാണ്, നന്നായി തിളങ്ങുന്നുണ്ട്, ഉറപ്പായിട്ടും ഇത് എന്നെ ആക്രമിക്കാൻ വേണ്ടി വന്നതാണ്. എന്നെ ആക്രമിക്കുന്നതിന് മുൻപായിട്ട് ഞാൻ അവനെ അങ്ങ് ആക്രമിച്ച് അങ്ങ് കീഴ്പ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവം സെറ്റായി, ഞാൻ വിജയിച്ചു, എനിക്ക് പിന്നെ വലിയ അപകടമൊന്നുമില്ല എന്നൊരു ധാരണയിൽ നമ്മുടെ ഈ പാമ്പുകുട്ടൻ ആ തിളക്കമുള്ള ഒരു വസ്തുവിനെ ലക്ഷ്യം വെച്ച് അങ്ങനെ വേഗം എഴഞ്ഞു പോയി. അവിടെ അങ്ങ് ചുറ്റാണ് ആ ഒരു വസ്തുവിൽ. ആ വസ്തു എന്തായിരുന്നു അറിയോ? നല്ല മൂർച്ചയുള്ള, നല്ല തിളക്കമുള്ള ഒരു കത്തി. നൈഫ് ഉണ്ടല്ലോ, യെസ്, കത്തി. നല്ല മൂർച്ചയുള്ളൊരു കത്തിയായിരുന്നു കേട്ടോ അതാ. നമ്മുടെ പാമ്പുകൂട്ടൻ വിചാരിച്ചു, ഇത് എന്തൊരു ശത്രുവാണ്, എന്നെ ആക്രമിക്കാൻ വന്ന എന്തൊരു സംഭവമാണ് വിചാരിച്ച്. മൂപ്പര് എന്ത് ചെയ്യാ, ആ കത്തിക്ക് ചുറ്റും അങ്ങ് എഴഞ്ഞ് അങ്ങ് ചുറ്റി അങ്ങ് പിടിക്കുക. ഈ പാമ്പ് ചുറ്റൂലേ, അതന്നെ സംഭവം. അങ്ങനെ മൊത്തത്തിൽ അങ്ങ് ചുറ്റി ഇങ്ങനെ വരിഞ്ഞങ്ങ് മുറുക്കുക. അങ്ങനെ വരിഞ്ഞ് മുറുക്കുന്ന സമയത്തെ, അതായത് ഇങ്ങനെ കീഴ്പ്പെടുത്താൻ നോക്കുകയാണ്, അതെന്നെ ആക്രമിക്കുന്ന ശത്രുവാന്ന് വിചാരിച്ചുകൊണ്ട് കീഴ്പ്പെടുത്താൻ വേണ്ടി ആ കത്തിക്ക് ചുറ്റും നമ്മുടെ പാമ്പുകുട്ടനെ ഇങ്ങനെ ചുറ്റി ചുറ്റി ചുറ്റി വരിഞ്ഞ് മുറുക്കുമ്പോൾ പാമ്പുകുട്ടൻ ഒരു കാര്യം അറിയുന്നില്ല. സ്വന്തം ശരീരം ദേ അവിടെ ഇങ്ങനെ മുറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അവിടെ ഇങ്ങനെ ചോര വരുന്നുണ്ട്, എനിക്ക് അപകടം സംഭവിക്കുക എന്നുള്ളൊരു കാര്യം നമ്മുടെ പാമ്പുകുട്ടൻ എന്താ മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. പാമ്പുകുട്ടൻ അതിനിങ്ങനെ വോപ്പ് ചെയ്തും ഇങ്ങനെ ചുറ്റി ചുറ്റി വരിഞ്ഞങ്ങ് മുറിക്കുക അങ്ങനെ ഇരിക്കുകയാണ്. അത് മറന്നുപോവാ, അതിന് സ്വയം വേദനിക്കുന്ന കാര്യം. സ്വന്തമായിട്ട് സ്വന്തം ശരീരത്തിൽ നിന്ന് രക്തം പോകുന്നുണ്ട്, മുറിവേൽക്കുന്നുണ്ട്, ഹേർട്ട് ആവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മുടെ പാമ്പൂട്ടൻ എന്താ മനസ്സിലാക്കുന്നില്ല. പിന്നെ പെട്ടെന്നാണ് നല്ല വേദനയാവുന്ന സമയത്താണ് നമ്മുടെ പാമ്പൂട്ടൻ എന്ത് മനസ്സിലായത്, ആ കത്തി ആ നൈഫ് അവിടെ നിന്ന് ഒരു അടി പോലെ അനങ്ങുന്നില്ല, തിരിച്ചതൊന്നും ചെയ്യുന്നില്ല. പക്ഷേ സ്വന്തം ശരീരത്തിൽ കുറേ മുറിവായി, കുറേ രക്തം വന്നു, പരിക്കേറ്റു. പക്ഷേ ഞാൻ ആക്രമിക്കാൻ വന്ന, അല്ലെങ്കിൽ എന്നെ ആക്രമിക്കുമെന്ന് വിചാരിച്ച ഈ ഒരു വസ്തു തിരിച്ചെന്നെ ഒന്നും ചെയ്യുന്നില്ല. യെസ്, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പാമ്പൂട്ടൻ ആ കാര്യം ഒന്നും മനസ്സിലായതല്ലേ. ഇതിൽ നിന്ന് ശരിക്കും എന്താ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളൊരു കാര്യം, ചില സമയത്ത് നമ്മുടെ ദേഷ്യം അല്ലെങ്കിൽ നമ്മുടെ മുൻവിധി, അങ്ങനെ വേണം പറയാൻ വേണ്ടി, നമ്മുടെ മുൻവിധികൾ കൊണ്ട്, നമ്മുടെ ദേഷ്യം കൊണ്ട്, നമ്മുടെ മണ്ടത്തരം ഡിസിഷൻസ് കൊണ്ട് നമ്മൾ ചില കാര്യങ്ങളെ പോയിട്ട് അപ്രോച്ച് ചെയ്യുന്ന രീതിയുണ്ട്. അതായത് ഇതിങ്ങനെയാകും എന്ന് നമ്മൾ മുൻപേ അങ്ങ് തീരുമാനിക്കും, മുൻപേ അങ്ങ് തീരുമാനിച്ച ആ കാര്യത്തെ എന്ത് ചെയ്യും, അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആ സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ സ്വയം മുറിവേൽക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അല്ലേ. നമ്മൾ എപ്പോഴും ഒരു കാര്യത്തെ സമീപിക്കുന്ന സമയത്ത് അതൊരു ദേഷ്യത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു വേദനയുടെ പുറത്ത് ആ രീതിയിലൊന്നും നമ്മൾ ആ കാര്യങ്ങളെ സമീപിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. അതിനേലുപരിയായിട്ട് മുൻവിധികൾ എന്ന് പറയുന്ന കാര്യങ്ങളെ മാറ്റിവെക്കുന്നത് വളരെ വളരെ നല്ലതാണ്. കാര്യങ്ങളെ മുൻകൂട്ടി തീരുമാനിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയാകും എന്നുള്ളൊരു കൃത്യമായൊരു പഠന രീതിയിൽ നിന്ന് നമ്മളത് കൊണ്ടുപോവുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ, ഓക്കെയാണ്. പക്ഷേ ഉറപ്പായിട്ടും ഇവൻ എന്നെ ഇപ്പൊ തല്ലും, അതുകൊണ്ട് ഞാൻ അവൻ ആദ്യം തല്ലിയേക്കാം എന്നുള്ളൊരു മനോഭാവത്തിൽ നമ്മളൊരാൾ അപ്രോച്ച് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? ചിലപ്പോൾ ആ വ്യക്തി ഒന്നും തന്നെ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ട് പോലും ഉണ്ടാവില്ല, നമുക്കൊരു അപകടം ഉണ്ടാവില്ല. സംടൈംസ് നമ്മുടെ ആക്ഷൻസ്, അതായത് മുൻവിധിയിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും

മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, ബി ജെന്റിൽ വിത്ത് യുവർ ഹാർട്ട്. സ്വയം മനസ്സിനോട് കുറച്ച് ജെന്റിൽ ആയിട്ടിരിക്കാനായിട്ട് നോക്കുക. യു ഡിസേർവ് എ പീസ് നോട്ട് എ പെയിൻ. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ള കഥ കേട്ടോ. അപ്പൊ അതേ കഥയും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഞാൻ പതിയെ ടാറ്റാ ബൈ ബൈ പറയട്ടെ. അതാണ് അപ്പോ ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഹല്യയാണ് കേട്ടുകൊണ്ടിരുന്ന അഹല്യ വിഷസ് ആണ് ഓനിയോട് അഹല്യ ഫ്രം 90.4. അപ്പൊ വീണ്ടും ഞാൻ വരുന്നതായിരിക്കും ഇതുവഴി പുതിയ കഥയും വർത്തമാനങ്ങളും വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ അഹല്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിങ് അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. സെല്ലുലോയിഡ്.
2: സാധാരണ കാണുന്ന കഥകളിൽ നിന്നെ തികച്ചും വ്യത്യസ്തമായി, അതായത് പണ്ട് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലേക്ക് വന്ന ആ ഒരു ഭീമൻ ഉൽക്ക എസ്ട്രോയിഡ്, ആ ഒരു എസ്ട്രോയിഡ് ഭൂമിയിൽ ഇടിക്കാതെ പോയിരുന്നുവെങ്കിൽ, അങ്ങനെ മാറിപ്പോയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു, ആ ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു സിനിമ തുടങ്ങുന്നത്. അങ്ങനെ സംഭവിച്ചത് കൊണ്ട് ഡൈനോസറുകൾക്ക് വംശനാശം ഒന്നും വന്നില്ല എന്നുള്ളതാണ്. അവർ ശരിക്കും നമ്മളെപ്പോലെ മനുഷ്യന്മാരെ പോലെ സംസാരിക്കാനും കൃഷി ചെയ്തൊക്കെ അങ്ങനെ ജീവിക്കാണ്. അങ്ങനെയുള്ള ഒരു ഡൈനോസർ കുടുംബത്തിലെ ഏറ്റവും ഭീരുവായ അർലോ. അർലോ എന്ന കുട്ടി ഡൈനോസറും കാട്ടിൽ മൃഗത്തെ പോലെ ജീവിക്കുന്ന സ്പോട്ട് എന്ന കൊച്ചു മനുഷ്യക്കുട്ടിയും തമ്മിലുള്ള ആ ഒരു അപൂർവ സൗഹൃദത്തിന്റെയും അതിജീവനത്തിന്റെയും കഥയാണ് കേട്ടോ ഇത്. അപ്പോ മച്ചാമാരെ, സ്ലോഡിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അനിമേഷൻ സിനിമയെ കുറിച്ചാണ് സ്ലോഡിൽ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോ കഥകളുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. നമ്മൾ ഇതുവരെ മനുഷ്യരുടെ വലിയ വലിയ കഥകളല്ലേ പറയാറ്. എന്നാൽ ഇന്ന് സ്ലോഡ് റേഡിയോ സ്ക്രീനിൽ നമ്മൾ കാണാൻ പോകുന്നത് ഡിസ്നെയും പിക്സാറും ഒന്നിച്ചണിയിച്ചൊരുക്കുക, കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നെഞ്ചു പിടയ്ക്കുന്ന ഒരു ഒരു ഗുഡ് മൂവി, ദി ഗുഡ് ഡൈനോസർ എന്ന എക്കാലത്തെയും മികച്ച ഒരു അനിമേഷൻ ചിത്രത്തിന്റെ കഥയാണ്. നമുക്കിതിന്റെ വളരെ വ്യത്യസ്തമായ ആ ഒരു കഥാപശ്ചാത്തലത്തിലേക്ക് ഒന്ന് കടന്നാലോ. കഥ നടക്കുന്നത് അങ്ങ് ഭൂമിയിലാണ്. പണ്ട് ഡൈനോസറുകളെ കൊന്നൊടുക്കിയ ആ വലിയ ഉൽക്ക ഭൂമിയിൽ ഇടിക്കാതെ മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് ഡൈനോസറുകൾ ഇവിടെ ജീവിക്കുകയാണ്. അവരവിടെ കൃഷി ചെയ്തും വീടുണ്ടാക്കിയും ശരിക്കും മനുഷ്യന്മാരെങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ ജീവിക്കാൻ കേട്ടോ. അങ്ങനെയുള്ള ഒരു അപ്പറ്റോസോറസ് വിഭാഗത്തിൽപ്പെട്ട ഡൈനോസർ കുടുംബത്തിലാണ് നമ്മുടെ നായകൻ, അതാണ് അർലോ. അർലോ ജനിക്കുന്നത്, ജനിച്ചപ്പോൾ മുതലേ അവൻ തന്റെ സഹോദരങ്ങളെ പോലൊന്നും ആയിരുന്നില്ല കേട്ടോ. ആള് ഭയങ്കര ഭീരുവായിരുന്നോന്നേ, നല്ല പേടിയായിരുന്നു മൂപ്പർക്ക്. ഒരു ചെറിയ കോഴിയെ കാണുന്ന സമയത്ത് പോലും അവൻ പേടിച്ച് വരയ്ക്കും. ശരീരമൊക്കെ ഉണ്ടെന്നുള്ളൂ, പക്ഷെ മൂപ്പർക്ക് പേടിയായിരുന്നു കേട്ടോ. അവന്റെ അച്ഛന്റെ പേരാണ് ഹെൻറി. അവനെ ധൈര്യശാലിയാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്ന ഒരാളാണ് കേട്ടോ. തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന വലിയ കൂട് നോക്കാൻ വേണ്ടിയിട്ട് അർലോയെ അവന്റെ അച്ഛൻ അങ്ങ് ഏൽപ്പിക്കുകയാണ്. അവിടെ ഒരു കെണി വെച്ച് അതിൽ വീഴുന്ന ജീവിയെ തല്ലിക്കൊല്ലാൻ വേണ്ടിയിട്ട് അച്ഛൻ എന്ത് ചെയ്യുക, അവനോട് ആവശ്യപ്പെടുന്നുണ്ട്, സ്ട്രിക്റ്റ് ആയിട്ടൊരു ഓർഡർ കൊടുക്കുകയാണ്. അങ്ങനെയുണ്ടല്ലോ, ഒരു ദിവസം ആ കെണിയിൽ ഒരു കൊച്ചു മനുഷ്യക്കുട്ടി വന്ന് വീഴാണ്. കാട്ടിൽ മൃഗങ്ങളെപ്പോലെ നാല് കാലിൽ നടക്കുന്ന ഒരു കുട്ടി. പക്ഷെ പാവമറലോ എന്താ, പേടി കാരണം അവനെ തല്ലിക്കൊല്ലാതെ അഴിച്ചുവിട്ട് കളയുന്നുണ്ട് പേടിച്ചിട്ട്. ഇതറിഞ്ഞ അച്ഛന് നല്ല ദേഷ്യം വരാണ്. ആ മനുഷ്യക്കുട്ടിയെ തപ്പി അർലോയെയും കൂട്ടി കനത്ത മഴയത്ത് നദീതീരത്തേക്ക് അവരങ്ങനെ പോവാനട്ടോ. എന്നാൽ പെട്ടെന്ന് അവിടെ വലിയൊരു മഴവെള്ളപ്പാച്ചിൽ ഉണ്ടാവാണ്. പെട്ടെന്നാണ് ആ ഒരു ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുന്നത്. ആ ഒരു സമയത്ത് തന്റെ മകനായ അർലോയെ രക്ഷിക്കുന്നതിനിടയില് അച്ഛൻ ഡൈനോസർ എന്താണ്, ആ കുതിച്ചൊഴുകുന്ന വെള്ളത്തിലേക്ക് അങ്ങ് ഒലിച്ചു പോവാണ്. അങ്ങനെ അച്ഛന്റെ ആ ഒരു വമ്പൻ വേർപാട് അർലോയെ നല്ല രീതിയിൽ തളർത്തി കളയുന്നുണ്ട്. അച്ഛൻ മരിച്ചതിന് കാരണം ആ മനുഷ്യക്കുട്ടിയാണെന്നാണ് പിന്നീട് അവൻ അങ്ങ് വിശ്വസിക്കുന്നത്. അപ്പോ ബാക്കി എന്താണ് ആ കഥ കേട്ടാലോ. ഒരു ഇടവേളയ്ക്ക് ശേഷം സ്റ്റിരിയൻ വിദ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: വെൽക്കം ബാക്ക് ടു സെല്ലൗട്ട്. അപ്പോ കൂടെയുള്ളത് ഞാൻ ആയില്ലാണ്ടോ. നമ്മൾ അങ്ങനെ പറഞ്ഞു നിർത്തിയത് അച്ഛൻ നഷ്ടപ്പെട്ട അർലോയെ കുറിച്ചാണല്ലേ. അച്ഛന്റെ മരണത്തിന് ശേഷം കുടുംബം നോക്കാൻ അർലോ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. ഒരു ദിവസം വീണ്ടും ആ ഒരു ധാന്യപ്പുരയിൽ ആ കൊച്ചു മനുഷ്യക്കുട്ടി വരുന്നത് അവൻ കാണാണ്. ദേഷ്യം വന്ന അർലോ അവന് ഓടിക്കാനായിട്ട് പുറകെ ഓടുന്നുണ്ട്. എന്നാൽ ഓട്ടത്തിനിടയിൽ അർലോ എന്ത് ചെയ്യാണ്, കാലുതെറ്റി ആ വലിയ പുഴയിലേക്ക് അങ്ങ് വീഴാണ്. കിലോമീറ്ററുകളോളം ആ കുത്തൊഴുക്കിൽ പെട്ട് തല പാറയിലിടിച്ച് അവനിങ്ങനെ ബോധരഹിതനായിട്ട് എവിടെയോ പോയി അടിയുന്നുണ്ട്. അങ്ങനെ അവൻ കണ്ണു തുറക്കുന്ന സമയത്തുണ്ടല്ലോ, തന്റെ വീടും നാടും അമ്മയെയും സഹോദരങ്ങളൊക്കെ വിട്ട് മറ്റെവിടെയോ അവനറിയാത്ത ഒരു കാട്ടിലാണ് അവൻ പിന്നീട് എത്തിപ്പെടുന്നത്. കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. വിശന്ന് മരിക്കാറായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ദാ വരുന്നു ആ കൊച്ചു മനുഷ്യക്കുട്ടി. ഇവൻ ആരെയാണോ ഓടിക്കാൻ നോക്കിയേ, അവൻ തന്നെ. അങ്ങനെ അവൻ അർലോക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് പഴങ്ങളും വലിയൊരു പ്രാണിയും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ആദ്യം അർലോ എന്ത് ചെയ്യുന്നുണ്ട്, അവനിങ്ങനെ ഒരുപാട് വെറുത്ത് വേണ്ട എന്നുള്ള ഒരു രീതിയിൽ പെരുമാറാണ്. പക്ഷെ തന്നെ രക്ഷിക്കാൻ വേണ്ടി അവൻ കാണിക്കുന്ന ആ സ്നേഹം കണ്ട് അർലോയുടെ മനസ്സ് പിന്നീട് അങ്ങ് മാറാണ് കേട്ടോ. അർലോ അവന് വേണ്ടിയിട്ട് സ്പോട്ട് എന്ന് പേരിടാണ്. അങ്ങനെ അവിടെ നിന്നും അവർ രണ്ടുപേരും ഒന്നിച്ച് അർലോയുടെ വീട് തേടിയിട്ടുള്ളൊരു യാത്രയാണ് പിന്നീട് ആരംഭിക്കുന്നത്. വഴിയിൽ വെച്ച് അവർ സംസാരിക്കുന്ന ഒരു മനോഹരമായ രംഗമൊക്കെ ഉണ്ട്. ആ രംഗം കാണുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളതാണ്. ഭയങ്കര ഇമോഷൻ നിറഞ്ഞൊരു രംഗം തന്നെയാണ് കേട്ടോ അത്. അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അർലോക്ക് ആണെങ്കിൽ നമ്മുടെ ഈ മനുഷ്യക്കുട്ടിയുടെ ഭാഷ അറിയില്ല, പക്ഷെ സ്പോട്ടിനാണെങ്കിലോ ഡൈനോസറിന്റെ ഭാഷ അറിയില്ല. എങ്കിലും അവർ സംസാരിക്കുന്നുണ്ട്. അതായത് നിലത്ത് കുറിച്ച് കമ്പുകളൊക്കെ കുത്തിവെച്ച് തൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോയെന്നുള്ള കഥയൊക്കെ നമ്മുടെ ഡൈനോസർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതേസമയം സ്പോട്ടിന്റെ അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെട്ടു, ആ ഒരു കാര്യം അർലോക്ക് ഈ കുട്ടി മനുഷ്യൻ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ആ ഒരു കമ്പുകളൊക്കെ മണ്ണിൽ ഒന്നിച്ച് വെച്ച് കെട്ടിപ്പിടിച്ച് കരയുന്ന രംഗമൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം കണ്ണു നിറഞ്ഞു പോകുന്നുള്ളതാണ്. ഈ ഭാഷകളുണ്ടല്ലോ, ഭാഷകൾക്ക് അപ്പുറമുള്ളൊരു സൗഹൃദം ഉണ്ടാവും. അതായത് നല്ല ബന്ധമാണെങ്കിൽ അവിടെ ഭാഷയോ അല്ലെങ്കിൽ അതൊന്നും തടസ്സമല്ല. അല്ലെ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാൻ പറ്റുന്ന, നമ്മൾ പറയാറില്ലേ കണ്ണുകൾ സംസാരിക്കും, മനസ്സ് മനസ്സിനോട് സംസാരിക്കും, അവിടെ ഭാഷയ്ക്കൊന്നും പ്രാധാന്യമില്ല. അതുപോലെ തന്നെയാണ് ആ ഒരു രംഗം, വളരെ ഇമോഷണൽ ആണ് കേട്ടോ. നമുക്ക് തോന്നുന്നു എനിക്ക് ആ ഒരു മൂവി കണ്ട സമയത്ത് എന്നെ ഏറ്റവും അധികം കണക്ട് ചെയ്തതും ആ ഒരു സീനാണ്. അതിൽ അവരുടെ ഒരു കോൺവെർസേഷൻ അത് നമ്മളെ വളരെയധികം ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഒരു രംഗം തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സിനിമ കാണണം കേട്ടോ. അങ്ങനെ ആ ഒരു ഭാഷകൾക്ക് അപ്പുറമുള്ള ആ കട്ട സൗഹൃദമായിട്ട് അവരങ്ങനെ മുന്നോട്ട് പോവാണ്. പക്ഷേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വഴിയിൽ അവരെ ഒരുപാട് വെല്ലുവിളികൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതെന്തൊക്കെയാണ് കേൾക്കാം. സെല്ലൗട്ടിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺ വിത്ത് ദ ഹലീഫ് 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന സ്ലൈഡാണ് ഇതാ. കഥ അതിന്റെ ഏറ്റവും അഡ്വഞ്ചറസ് ആയ ഘട്ടത്തിലേക്ക് അങ്ങ് കടക്കാൻ പോവാണട്ടോ. അതായത് അർലോയും സ്പോട്ടും യാത്ര തുടരവേ കാട്ടിൽ ഭയങ്കരമായിട്ടുള്ളൊരു കൊടുങ്കാറ്റ് വരാണ്. വീണ്ടും ആ ഒരു പഴയ ഫ്ലഡ്. എവിടെയാണ് അർലോയ്ക്ക് അർലോയുടെ അച്ഛനെ നഷ്ടപ്പെട്ടത്? അതീവര അന്തരീക്ഷമാണ് പിന്നീട് വീണ്ടും കാട്ടിൽ വരുന്നത്. അങ്ങനെ ഈ സമയത്ത് ആകാശത്ത് നിന്നും ടെറോഡാറ്റിക്കൾ, അതായത് പറക്കുന്ന ഭീമൻ ജീവികൾ, അതാണ് ഈ ടെറോഡാറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, അങ്ങനെയുള്ള കുറെ ക്രൂരമായ കുറെ ജീവികൾ ഇവരെ ആക്രമിക്കാനായിട്ട് വരാണ്. അങ്ങനെ കൊടുങ്കാറ്റിൽ പെടുന്ന മൃഗങ്ങളെ കൊന്നു തിന്നുന്ന വില്ലന്മാരാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ജീവികൾ കേട്ടോ. അവരെന്ത് ചെയ്യാണ്, സ്പോട്ടിനെ തട്ടിക്കൊണ്ടു പോവാനായിട്ട് നോക്കാണ്. അങ്ങനെ വഴിയിൽ വെച്ച് മൂന്ന് വലിയ ടിറക്സ് ഡൈനോസറുകൾ വന്ന് അർലോയും സ്പോട്ടിനെയും രക്ഷിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ സിനിമകളിൽ ഈ ടിറക്സിനെ വില്ലന്മാരായിട്ടല്ല കാണാറുള്ളത്. എന്നാൽ ഇതിൽ അവര് പശുക്കളെ മേയിച്ച് നടക്കുന്ന കൗബോയ്സിനെ പോലെയാണ് കേട്ടോ. നല്ല ഡൈനോസറുകളാണ്, നല്ല ഗുഡാണ്. അവരുടെ നഷ്ടപ്പെട്ടു പോയ പശുക്കൂട്ടത്തെ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ സ്പോട്ടും തന്റെ മണക്കാനുള്ള അസാധ്യ കഴിവ് വെച്ച് അവരെ സഹായിക്കുന്നുണ്ട്. അതിനു പകരമായി ആ ടിറക്സ് ഡൈനോസറുകൾ അർലോക്ക് തന്റെ ഉള്ളിലെ ഭയം എങ്ങനെ മാറ്റണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ, അതായത് ഭയം എല്ലാവർക്കും ഉണ്ടാകുമല്ലോ, പക്ഷെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിലാണ് കാര്യം. ആ ഒരു കാര്യം അവരിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് അർലോയും സ്പോട്ടും തന്റെ വീടിനടുത്തുള്ള വലിയ മലനിരകളുടെ അടുത്ത് എത്താണ്. എന്നാൽ സന്തോഷിക്കാൻ വരട്ടെ മച്ചാമാരെ, ആ പഴയ മറക്കുന്ന വില്ലൻ ജീവികളുണ്ടല്ലോ വീണ്ടും നമ്മുടെ സ്പോട്ടിന്റെയും അർലോയുടെയും മുൻപിൽ വരാണ് അവരെ ആക്രമിക്കാനായിട്ട്. അർലോയുടെ മുൻപിൽ വെച്ച് തന്നെ സ്പോട്ടിനെ അവര് ആക്രമിക്കാനട്ടോ. അങ്ങനെ സ്പോട്ടിനെ അവരെന്ത് ചെയ്യാണ്, പുഴയുടെ നടുവിലുള്ള ഒരു കാട്ടിൽ ഒരു മരത്തിന്റെ മുകളിൽ കൊണ്ടുപോയി വെക്കാണ്, കൊല്ലാൻ വേണ്ടി നോക്കുകയാണ് അവിടെ വെച്ച്. ആ ഒരു സമയത്ത് തന്റെ ഒരേ ഒരു ചങ്കിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അർലോ ഉണ്ടല്ലോ, പണ്ട് അച്ഛൻ മരിച്ചത് ഇതുപോലുള്ള ഒരു മഴവെള്ള പാച്ചിലും അത്യന്തരീക്ഷമാണ്. അതേ അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ ഭീരുവായ അർലോ ഒറ്റയ്ക്ക് അങ്ങ് കുതിക്കാൻ പോവാണ്. അതായത് അവിടെ നടക്കുന്നത് ഒരു ക്ലൈമാക്സ് ഫൈറ്റ് ഉണ്ട്, നമ്മുടെ അർലോയുടെ ആ ഭീരുത്വമൊക്കെ മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു ഫൈറ്റ്. ആ ഒരു കഥ നമുക്ക് കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ടൂൺഡ് വിത്ത് അഹലിയ ഫ്രം 90.4 കേട്ട്.

0: Celluloid.
1: Once again, welcome back to Celluloid. കഥയുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. സെല്ലുലോയിഡിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ എന്റെ എല്ലാ പ്രിയപ്പെട്ട സിനിമാ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം. പുഴക്കരയിൽ വെച്ച് അർലോ ആ പറക്കുന്ന വില്ലൻ ജീവികളോട് കട്ടക്കങ്ങൾ ഫൈറ്റ് ചെയ്യാണ്. അതായത് പണ്ട് ഒരു കോഴിയെ പോലും പേടിച്ചിരുന്ന അർലോ ഇന്ന് തന്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് ആ വില്ലന്മാരെ എല്ലാം അടിച്ചോടിക്കുകയാണ്. അവനവരെ പുഴയിലേക്ക് അങ്ങ് തള്ളിയിടാണ്. എന്നാൽ പെട്ടെന്ന് വീണ്ടും ആ പഴയതുപോലെ വലിയൊരു മഴവെള്ളപ്പാച്ചിൽ ഉണ്ടാവാണ്. സ്പോട്ട് എന്തെയാണ് വെള്ളത്തിൽ ഒഴിച്ചു പോകുന്നത് കണ്ടിട്ട് അർലോ ഒട്ടും പേടിക്കാതെ ആ കുതിച്ചൊഴുകുന്ന വെള്ളത്തിലേക്കുണ്ടല്ലോ ചാടുന്നുണ്ട്. അങ്ങനെ അവൻ സ്പോട്ടിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വലിയൊരു കരയിലേക്ക് അങ്ങ് നീന്തി കയറാണ്. തന്റെ ഉള്ളിലെ ഭയം അവൻ പൂർണ്ണമായിട്ട് മാറ്റാണ്. അതിനുശേഷം അവൻ രണ്ടുപേരും ഒന്നിച്ച് അർലോയുടെ വീടിന് മുന്നിലെത്തുന്നുണ്ട്. ദൂരെ നിന്ന് തന്റെ അമ്മയെയും സഹോദരങ്ങളെയൊക്കെ അർലോ കാണുന്നുണ്ട്. എന്നാൽ അതേ സമയത്തുണ്ടല്ലോ കാട്ടിൽ നിന്നും സ്പോട്ടിനെ പോലെയുള്ളൊരു മനുഷ്യ കുടുംബം അങ്ങോട്ട് വരാണ്. സ്പോട്ടിനെ പോലെ നാല് കാലിൽ നടക്കുന്ന ഒരു അച്ഛനും അമ്മയും കുട്ടികളൊക്കെ. അങ്ങനെ അവരെ കണ്ടതും സ്പോട്ടിന് തന്റെ സ്വന്തം വംശത്തെ മനസ്സിലാവാണ്. അർലോ പതുക്കെ സ്പോട്ടിന് ആ ഒരു മനുഷ്യ കുടുംബത്തിന്റെ അടുത്തേക്ക് ഉണ്ടല്ലോ അങ്ങനെ തള്ളി വിടുന്നുണ്ട്. സ്പോട്ടിനാണെങ്കിലോ അർലോയെ വിട്ടുപോകാനായിട്ട് ഒട്ടും താല്പര്യവുമില്ല. അങ്ങനെ അവൻ കരഞ്ഞുകൊണ്ട് തിരികെ വന്ന് അർലോയുടെ കാലിൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗമുണ്ട്. നമുക്കത് ഫീൽ ചെയ്യും, ശരിക്കും ഫീൽ ചെയ്യുന്നുള്ളതാണ് കേട്ടോ. അത് അതെന്താന്ന് വെച്ചാൽ ഒറ്റ സുഹൃത്താണ്, പക്ഷെ ഇപ്പോഴത്തെ തന്നെ ഫാമിലി ഉണ്ട്, ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു നിസ്സഹായാവസ്ഥ ഉണ്ടല്ലോ ആ ഒരു സംഭവം. അതേസമയത്ത് നമ്മുടെ അർലോ പറയുന്നുണ്ട് സ്പോട്ടിനോട്, ഇതാണ് നിന്റെ കുടുംബം, നീ ഇവരുടെ കൂടെയാണ് പോവേണ്ടെന്നൊരു കാര്യം. ഒടുവിൽ സ്പോട്ട് ആ കുടുംബത്തോടൊപ്പം കുന്നു കയറി അങ്ങ് പോവാണ്. തിരിഞ്ഞു നിന്ന് അർലോയെ നോക്കി ഒരൊറ്റ വിളി വിളിക്കുന്നുണ്ട്. അത് അത് കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സങ്കടം വരും കേട്ടോ. അതായത് അർലോ തന്റെ വീട്ടിലേക്ക് തിരികെ വരികയാണ്, സ്പോട്ടിനും അവരുടെ ഫാമിലിനെ കിട്ടുകയാണ്. അങ്ങനെ അവരൊന്നിച്ച് ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യാണ് ഈ ഒരു മൂവി. ഈ ഒരു സിനിമ ശരിക്കും പറയുകയാണെങ്കിൽ കാർട്ടൂണിക് മൂവിയാണ്. എന്നാൽ എല്ലാതരം ഇമോഷൻസ് ഉള്ളൊരു മൂവിയാണ്. എല്ലാവർക്കും, അവിടെ കുട്ടികളിൽ നിന്നോ മുതിർന്നവരോ എന്നോ ഒന്നുമില്ല, ഏത് പ്രായക്കാർക്കും കാണാൻ പറ്റുന്ന അത്രയും ഫീൽ ഗുഡ് ആയിട്ട് എൻഡ് ചെയ്യുന്നൊരു മൂവിയാണ്. ആ സിനിമയിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളിലെ ഭയം, സാഹചര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ ശക്തി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമ ശരിക്കും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പീറ്റർ സോൺ എന്ന സംവിധായകന്റെ വിഷ്വൽ മാതൃകതയാണ് ഈ ഒരു സിനിമ. ഇതിൽ ആ പുഴവെള്ളവും കാടൊക്കെ കണ്ടാൽ ഒറിജിനലാണെന്ന് പറയുള്ളൂ കേട്ടോ. അത്രയും റിയലിസ്റ്റിക് ആയ അനിമേഷൻ സാങ്കേതിക വിദ്യയാണ് പിക്സാർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ജെഫ്രി റൈറ്റ്, ഫ്രാൻസിസ് മക്ഡോർമണ്ട് തുടങ്ങിയ വമ്പൻ താരങ്ങളാണ് ഇതിന് ശബ്ദം നൽകിയിരിക്കുന്നത്. ചുരുക്കത്തിൽ സൗഹൃദത്തിന് കട്ട ഫീൽ തരുന്ന കുടുംബത്തോടൊപ്പം ഇരുന്ന് തീർച്ചയായും കാണേണ്ട ഒരു മനോഹരമായ അനിമേഷൻ ചിത്രമാണ് ദ ഗുഡ് ഡൈനോസാർ. അങ്ങനെ ഇന്നത്തെ സെല്ലുലോയിഡിന്റെ സിനിമാ വിശേഷം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും മറ്റൊരു സിനിമയുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജി ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റേ ഇൻ വിത്ത് ആഹ്ലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇന്നത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം. ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു മലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
5: കോളേജില് പുതിയ അഡ്മിഷനൊക്കെ എടുത്ത് പുതിയ കൂട്ടുകാരെയൊക്കെ പ്രതീക്ഷിച്ച് ക്യാമ്പസിലേക്ക് കാലുകുത്താൻ റെഡിയായി നിൽക്കുന്ന ഫ്രഷേഴ്സിന്റെ ഒരു ടൈം കൂടിയാണ് അല്ലേ ഈ ഒരു ജൂൺ ജൂലൈ മാസം എന്ന് പറയുമ്പോഴത്തേക്കും. കോളേജിലേക്ക് പുതിയ അഡ്മിഷൻസ് വരുന്നു, ജൂലൈയിലൊക്കെ ആയിരിക്കും ഫ്രഷേഴ്സ് ഡേ ഒക്കെ നടക്കുക. ഞാനൊക്കെ പഠിച്ച സമയത്ത് ജൂലൈയിലൊക്കെ ആയിരുന്നു ഫ്രഷേഴ്സ് ഡേ. അപ്പോൾ ഈ ഫ്രഷേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്കൊരു പേടിയുണ്ടാവും, റാഗിംഗ് ഉണ്ടാകുമോ, ഇനിയിപ്പോൾ നമ്മുടെ സീനിയേഴ്സ് വന്ന് നമ്മുടെ വരട്ടുമോ, ഇങ്ങനെയുള്ള കുറേയധികം സംശയങ്ങളും പേടികളും ഒക്കെ ഉണ്ടാവും ആദ്യമായിട്ട് ക്യാമ്പസിൽ പോകുമ്പോൾ. പക്ഷേ ഇതിനെല്ലാത്തിനും ഒരു അതിരുണ്ടല്ലേ, എല്ലാ കാര്യങ്ങൾക്കും ഒരു ബോർഡർ വരക്കണം. അതിനു വേണ്ടിയിട്ട് പലയിടത്തും പല ക്യാമ്പസുകളിലും ഈ റാഗിങ്ങിൻ്റെ പേരിൽ നടക്കുന്ന കടുത്ത മാനസികമായിട്ടുള്ള പീഡനങ്ങൾ ഇതൊന്നും സഹിക്കാൻ കഴിയാതെ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് ദിവസവും ന്യൂസിൽ. ധൈര്യമായിട്ട് ക്യാമ്പസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു ബിഗ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. കാലിഡോസ്കോപ്പിൽ നമ്മൾ പറയുന്നതിന് മുന്നേ, കിഡിലൻ മാസ് അപ്ഡേറ്റ് ഒക്കെ പറയുന്നതിന് മുന്നേ നമുക്ക് പാട്ട് കേട്ട് ചില്ലായിട്ട് വരാം. ഇത് കാലിഡോസ്കോപ്പ്, കൂടെ ഞാൻ അഭിരാമി. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മുടെ കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് എന്ന് പറയുന്ന കാര്യം പൂർണ്ണമായും തടയാൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല കേട്ടോ, ഈ റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കംപ്ലയിൻസ് വളരെ ഈസി ആയിട്ട് ഒട്ടും പേടിയില്ലാതെ അറിയിക്കാൻ സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് എന്ന പേരിൽ ഒരു മൊബൈൽ ആപ്പും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിന് ഈ ഒരു പ്രധാനപ്പെട്ട തീരുമാനം അറിയിച്ചു. നിയമത്തിൻ്റെ കരടും ആപ്പും ഒക്കെ ഉടൻ തയ്യാറാകുമെന്നാണ് പറയുന്നത്. ക്യാമ്പസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പേടിയോടെ ചെല്ലേണ്ട ഒരു ഇടമല്ല അല്ലേ, അല്ലെങ്കിൽ മാനസികമായിട്ട് ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ച് ചെല്ലേണ്ട ആൻസൈറ്റിയിലിരിക്കേണ്ട ഒരു സ്ഥലമല്ല. ക്യാമ്പസുകൾ എപ്പോഴും വൈബായിരിക്കണം, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം, സൗഹൃദത്തിൻ്റെതാവണം, അല്ലാതെ ഭയം കൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു കുട്ടി കോളേജിലേക്ക് നടന്നു പോകാൻ പാടില്ല. ഇപ്പം റാഗിങ് എന്ന് പറയുന്നത് നമുക്കൊരു കാലത്തും പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം ഇനി ഏത് വിദ്യാർത്ഥിനിക്കും വിദ്യാർത്ഥികൾക്കും ഒറ്റ ക്ലിക്കിലെ പരാതി നൽകാം. പരാതി കിട്ടിക്കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള നടപടി ഉറപ്പാണ്. റാഗിങ്ങിനോട് ബിഗ് നോ പറയാൻ വേണ്ടിയിട്ട് ക്യാമ്പസ് ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കോളേജ് കാലത്ത് ഏറ്റവും മനോഹരമായ നല്ല ഓർമ്മകൾ മാത്രമായിരിക്കണം നമ്മുടെ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോവാം. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: വീട്ടില് പ്ലാവുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, ഈ പ്ലാവില് ഇഷ്ടം പോലെ ചക്ക കായ്ക്കുന്ന ഒരു പ്ലാവാണെന്നുണ്ടെങ്കിൽ, ഇത് കുറെയൊക്കെ നമ്മൾ തന്നെ കഴിക്കും, കുറെ അയൽപ്പക്കത്തൊക്കെ കൊടുക്കും, പിന്നെയും ഇതിൽ ബാക്കി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചക്കയ്ക്ക് ആരെങ്കിലും വില തരുമോ എന്ന് ചോദിച്ച് പിന്നെ ഇത് എന്ത് ചെയ്യും നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആലോചിച്ച് നമ്മൾ തള്ളിക്കളയുന്ന ഒരു സംഗതിയാണ് ഈ ചക്ക എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ സ്വന്തം പ്ലാവയെ ചക്ക ഇപ്പോൾ വിമാനത്തിൽ ബിസിനസ് ക്ലാസ്സിൽ പറക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒഫീഷ്യലായിട്ടുള്ള ഫ്രൂട്ടാണ് ചക്ക അല്ലേ. അതറിയാമല്ലോ നമുക്ക് എല്ലാവർക്കും. ഇപ്പോൾ അത് ചാർട്ടേഡ് വിമാനത്തിൽ കയറി വിദേശത്തേക്ക് മാസമായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലും ഗൾഫ് നാടുകളിലൊക്കെ ഇല്ലേ നമ്മുടെ ചക്കയ്ക്ക് വലിയ ഡിമാൻഡാണ്. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, എല്ലാവർക്കും നമ്മുടെ വരിക്കച്ചക്ക തന്നെ വേണം. ആ തേൻവരിക്കയുടെ മധുരവും മൊരിഞ്ഞ മണവും കണ്ട പിന്നെ ഫോറിനേഴ്സ് വിടുവോ? ഇല്ല, ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കയറി അവരങ്ങ് കൊണ്ടുപോവാണ് നമ്മുടെ നാട്ടിലെ ചക്കകളൊക്കെ. പണ്ട് പറമ്പിൽ കിടന്ന് ചീഞ്ഞു പോയിരുന്ന ചക്ക ഇപ്പോൾ കറൻസി ഉണ്ടാക്കുന്ന ഗ്ലോബൽ സ്റ്റാറായിട്ട് മാറി. അപ്പം അങ്ങനെ ചക്ക വിദേശത്തേക്ക് പറക്കുമ്പോൾ പറമ്പിൽ നിൽക്കുന്ന പ്ലാവ് പോലും നൈസായിട്ടൊന്ന് കോളർ ഉയർത്തിപ്പിടിക്കുന്നതാവും. അതൊക്കെ പണ്ടത്തെ കഥയല്ലേ, ഇപ്പോൾ കാലം മാറിയില്ലേ, ഇതിപ്പോൾ എൻ്റെ കാലമല്ലേ എന്ന് പറയുന്നുണ്ടാവും. പറഞ്ഞ പോലെ വിമാനത്തിൽ പറക്കുന്നു എന്നത് മാത്രമല്ല കേട്ടോ, ഗൾഫിലെയും യൂറോപ്പിലെയും ഒക്കെ അവിടെ ഫെസ്റ്റീവ് സീസൺസിൽ ദിവസവും ശരാശരി ഒരു 500 മുതൽ 1000 കിലോ വരെ ചക്കയാണ് ഇവിടെ നിന്ന് വണ്ടി കയറി പോകുന്നത്. വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ നമ്മുടെ ചക്കയെ കൊണ്ടുപോകാൻ മാത്രമായിട്ട് ചാർട്ടേഡ് വിമാനങ്ങൾ വരെ വരുന്നുണ്ട്. ഏകദേശം 11 രാജ്യങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് കയറ്റുമതി നടക്കുന്നത്. ഇനി കേട്ടോളൂ ഇതിലെ ഏറ്റവും മാസമായിട്ടുള്ള കാര്യം. അല്ല, മാസ് കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ ഒരു പാട്ട് വേണമല്ലോ, നിർബന്ധമല്ലേ അത്. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എൻ്റർടൈൻമെൻറ്റ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: വിയറ്റ്നാമിൽ നിന്നും തായ്ലാന്റിൽ നിന്നൊക്കെ ഈ നാടുകളിലേക്ക് ചക്ക എത്തുന്നുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിലെ വരിക്ക ചക്കയുടെ രുചിക്കും മണത്തിനും മുന്നിൽ അതൊന്നും ഒന്നുമല്ല എന്നാണ് വിദേശികൾ പറയുന്നത്. എന്താത് അല്ലേ, നമ്മുടെ നാട്ടിൽ കിലോയ്ക്ക് വെറും 10-20 രൂപയൊക്കെ കിട്ടുമ്പോൾ വിദേശത്ത് ചക്കയ്ക്ക് കിലോയ്ക്ക് 500 മുതൽ 600 രൂപ വരെയാണ് വില. അതായത് നാട്ടിൽ നമ്മൾ പ്ലാവിൽ നിന്ന് പൊട്ടിച്ച് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ വെറുതെ കൊടുക്കുന്ന ഒരു മീഡിയം വരിക്ക ചക്കയ്ക്ക് ചിലപ്പോൾ അവിടെ 2000-3000 രൂപയൊക്കെ വില വരും. എൻ്റെ പൊന്നെ, ഇനി മുതൽ പറമ്പിൽ പ്ലാവ് കാണുമ്പോൾ കുറച്ചുകൂടെ ബഹുമാനമൊക്കെ കൊടുക്കാം, കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കാം. അല്ല, ഇപ്പം ഈ നിങ്ങളുടെ പറമ്പിലൊക്കെ പ്ലാവ് ഉണ്ടോ? ഇതുപോലെ വിദേശത്തേക്ക് കയറ്റി പറത്താൻ പറ്റിയ നല്ല കിടിലൻ വരിക്ക ചക്ക കായ്ക്കുന്ന പ്ലാവ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്, കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എൻ്റെ

0: വേഗം പറ. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ട് പോയാൽ ഒന്ന് നോക്കി നടക്കേണ്ട റസിയ.
1: പെങ്കുളെ, വീട്ടിന്റെ മുന്നിൽ കൂടെ വന്നപ്പോൾ നല്ല മട്ടൻ ബിരിയാണിയുടെ മണം അടിച്ചല്ലോ. വല്ലപ്പോഴും നമ്മളെ കൂടെ വിളിച്ചത് സൽക്കരിക്കണേ.
0: ഓ, അങ്ങോട്ട് ചെന്നാൽ മതി. അവളുടെ വാപ്പാ നിന്നെ വെട്ടി മട്ടൻ ചാപ്സാക്കും.
1: ആണാ, എന്നാ വേണ്ട ബാപ്പു.
0: മുരളിയുടെ പാട്ട് കഴിഞ്ഞ താരാക്കുറുപ്പിന് ഡാൻസ് നിങ്ങൾ അകത്തേക്ക് ഇല്ലെങ്കിൽ.
1: സൂക്ഷിച്ചു വേണേ.
0: അപ്പോ

0: നമസ്കാരം നമസ്കാരം കഞ്ഞി ഓണ വണക്കമുണ്ട് വണക്കമുണ്ട് നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം
1: അച്ഛോ ബീച്ച് ഒന്ന് ശേഖരിച്ചതേ അച്ഛന്റെ പാതകൾ
0: ഞാനിവിടെ നോളാ

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മുടെ നാട്ടിലെ നല്ല വേനൽക്കാലം എന്ന് പറയുന്നത് ഈ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആ ഒരു സമയമല്ലേ. ആ സമയത്താണ് കേരളത്തിലെ പ്ലാവുകളിൽ നിന്ന് ഈ ചക്ക വിദേശത്തേക്ക് പറക്കുന്നത്. മെയ് മാസം തൊട്ട് നമ്മുടെ നാട്ടിൽ മഴ വരും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മഴ കനക്കുന്ന സമയമാണ് അപ്പൊ കയറ്റുമതിക്കാർ നേരെ അയൽക്കാരായിട്ടുള്ള തമിഴ്നാട്ടിലേക്ക് വണ്ടിതിരിക്കും. അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ജൂലൈ വരെ തമിഴ്നാടൻ ചക്കയാണ് കയറ്റി അയക്കുന്നത്. ഈ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ വന്ന് ചക്കയുടെ ഉൽപ്പാദനം കുറഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മൾ ആ കേമമാരെ പരിചയപ്പെടേണ്ടത്. നമ്മുടെ ഹൈബ്രിഡ് പ്ലാവുകൾ ഉണ്ടല്ലോ, കേരളത്തിലും തമിഴ്നാട്ടിലും ഈ ഹൈബ്രിഡ് പ്ലാവുകൾ ധാരാളമായിട്ടുള്ളത് കൊണ്ട് കാലാവസ്ഥ എന്ത് തന്നെയാണെങ്കിലും ചക്കയുടെ ഫ്ലൈറ്റ് യാത്രയിൽ ഒരു തടസ്സം ഉണ്ടാകുന്നില്ല. എപ്പോൾ ചോദിച്ചാലും വിദേശികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ അടിപൊളി തേൻ വരിക്ക ചക്ക റെഡിയാണ്. എന്തായാലും നാടൻ ചക്കയായാലും ഹൈബ്രിഡ് ചക്കയായാലും നമ്മുടെ മണ്ണിൽ വിളയുന്ന ഈ ഫ്രൂട്ട് വേൾഡ് ലെവലിൽ മാസ് കാണിക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് ഫീൽ ചെയ്യണേ അല്ലേ. നിങ്ങളുടെ വീട്ടിലോ പറമ്പിലോ പെട്ടെന്ന് കഴിക്കുന്ന ഹൈബ്രിഡ് പ്ലാവുകൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ടോ? പ്ലാൻ ഉണ്ടോ? എനി പ്ലാൻസ് ഇൻ ഫ്യൂച്ചർ? സ്റ്റേ ട്യൂൺഡ്. ഇത് കാലിഡോസ്കോപ്പിന്റെ ടൈം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്ന് നമുക്കറിയാം. ഈ ശ്വാസകോശത്തിന് റോയൽ ഫ്രഷ്നസ് തരുന്ന ഒരു VIP സ്ഥലം നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. അതായത് നമ്മളൊക്കെ റിലാക്സേഷന് വേണ്ടിയിട്ട് വീക്കെൻഡ്സിലൊക്കെ ട്രിപ്പ് പോകുന്നുണ്ടാവും. എല്ലാവരും ഇല്ലെങ്കിലും ചില ആളുകളൊക്കെ വീക്കെൻഡ്സ് അറ്റ്ലീസ്റ്റ് വീക്കെൻഡെങ്കിലും റിലാക്സ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലേ. പക്ഷേ കുറച്ച് നല്ല ശുദ്ധവായു ശ്വസിച്ച് അല്പം പച്ചപ്പൊക്കെ കണ്ട് റിലാക്സ് ചെയ്യാനായിട്ട് ഇതിലും മികച്ചൊരു സ്ഥലം വേറെ ഇല്ലെന്ന് ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ്. ഇതിലും മികച്ച സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഏത് സ്ഥലമാണ് അല്ലേ? അതല്ലേ ഇപ്പോൾ ആലോചിക്കണേ. കേരളത്തിലെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഏറ്റവും നല്ല ശുദ്ധവായു ലഭിക്കുന്ന സ്ഥലം നമ്മുടെ തട്ടേക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. വനം വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം നാഷണൽ സേഫ്റ്റി കൗൺസിൽ കേരള ചാപ്റ്റർ ഒരു പഠനം നടത്തി. ആ സ്റ്റഡിയിലാണ് കണ്ടെത്തിയിട്ടുള്ളത് കാടിന്റെ ഉള്ളിൽ പോയാൽ അനുഭവപ്പെടുന്ന അതേ കട്ടി ഫ്രഷ്നസ്സും നമ്മൾ ശ്വസിക്കുന്ന വായുവിന്റെ ഒരു ക്വാളിറ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തട്ടേക്കാടാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ശുദ്ധവായു കിട്ടുന്ന സ്ഥലം എന്നാണ് പറയണേ. നഗരത്തിലെ പുകയും പൊടിയും ഒക്കെ അടിച്ച് മടുത്തവർക്ക് ശ്വാസം നന്നായി ഉള്ളിലേക്ക് എടുത്ത് മനസ്സും ശരീരമൊക്കെ റീചാർജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പക്കാ നാച്ചുറൽ സ്പോട്ടാണ് തട്ടേക്കാട്. എന്തായാലും ഈ പഠനം വന്നതിന് ശേഷം അങ്ങോട്ടേക്ക് പോയി കുറച്ച് ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പൊ സമയം നോക്കുകയാണെങ്കിൽ ഏകദേശം 11 അടുക്കുന്നു. ഹരിതഭൂമി നമുക്ക് കേൾക്കണം. കാർഷിക വിശേഷങ്ങളും കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിട്ട് സുനിൽ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ കാലിഡോസ്കോപ്പിൽ നിന്ന് ഞാൻ പതുക്കെ അങ്ങോട്ട് പോവാണ്. ഇവിടെ ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഇൻഫർമേഷനും എന്റർടൈൻമെന്റും ഒക്കെ ആയിട്ട് കാലിഡോസ്കോപ്പിൽ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂട്ടു.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ്റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: ഹരിത ഭൂമി. ഹരിതഭൂമി, കർഷകരുടെ ഹൃദയതാളം.
6: നമസ്കാരം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഹരിതഭൂമിയിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. നമ്മൾ ഇന്നലത്തെ ഹരിതഭൂമിയിലൂടെ ഓഗസ്റ്റ് മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് സംസാരിച്ചത് അല്ലെ. എൽനിനോ പ്രതിഭാസത്തെ കുറിച്ചും അതിനുശേഷം ഈ ഒരു പ്രതിഭാസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മഴ കുറയും, ചൂട് കൂടുതലായിരിക്കും. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മുടെ കാർഷിക വിളകളെ സംരക്ഷിക്കുക, അതിനെ പരിപാലിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് എൽനിനോ പ്രതിഭാസം കാരണം അനുഭവപ്പെടാൻ സാധ്യതയുള്ള കടുത്ത ചൂടിനെയും അതുപോലെ തന്നെ ജലക്ഷാമത്തെയും അതിജീവിക്കാനുള്ള കാർഷിക നിർദ്ദേശങ്ങളുടെ തുടർച്ച എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ആദ്യ എപ്പിസോഡിൽ, അതായത് കഴിഞ്ഞ ദിവസം, ചെറുധാന്യങ്ങളെക്കുറിച്ചും കിഴങ്ങുകൾ, നെല്ല്, തെങ്ങ് തുടങ്ങിയ വിളകളുടെ സസ്യ സംരക്ഷണമാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ വാഴ, ഏലം, കൈതച്ചക്ക, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, മാവ്, പ്ലാവ്, പച്ചക്കറിയുടെ ജൈവ കീട നിയന്ത്രണം, കമ്പോസ്റ്റ് നിർമ്മാണം തുടങ്ങി പ്രധാന വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യം വാഴക്കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പറയാം. അതായത് ഈ മാസം, ഓഗസ്റ്റ് മാസത്തിൽ വാഴക്കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓണത്തിന് വിളവെടുക്കേണ്ട വാഴക്കുലകൾ വാഴയിലയോ ചാക്കോ ഉപയോഗിച്ച് പൊതിഞ്ഞു നിർത്തുന്നത് കായ്കൾക്ക് കൂടുതൽ ഭംഗി നൽകും. കുലവെട്ടുന്ന തടങ്ങളിൽ 3-4 മാസം പ്രായമുള്ള ഒരൊറ്റ സൂചിക്കന്ന് നിലനിർത്തുക. മാറ്റിയെടുക്കുന്ന കന്നുകൾ പച്ചചാണക സ്ലറിയിൽ മുക്കി ഉണക്കിയ ശേഷമേ നടാവും. ഇനി വാഴയ്ക്ക് നട്ട് 1, 2, 3, 4, 5 മാസങ്ങളിലും കുലച്ചയുടനെയും കൃത്യമായ ഗഡുക്കളായിട്ട് യൂറിയ, രാജ്ഫൂസ്, പൊട്ടാഷ് എന്നിവ ചേർത്ത് കൊടുക്കേണ്ടതാണ്. 4-ാം മാസം പിണ്ടിപ്പുഴുവിനെതിരെ ബ്യൂവേറിയ ബാസിയാന ഇലക്കവിളകളിൽ തളിക്കുക. കടജീയൽ തടയാനായിട്ട് സ്യൂഡോമോണസ് ചുവട്ടിൽ ഒഴിക്കുകയോ ബ്ലീച്ചിംഗ് പൗഡർ കിഴികെട്ടി ഇടുകയോ ചെയ്യാം. ഇലപ്പുള്ളിക്ക് ബോഡോമിശ്രിതവും സിഗാറ്റോക്കോ രോഗത്തിന് കോണ്ടാഫ് ടിൽറ്റ് പശ ചേർത്ത് സ്പ്രേ ചെയ്യുകയും വേണം. ഓഗസ്റ്റ് മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഏലം, കൈതച്ചക്ക, ഇതിന്റെ പരിപാലനം എങ്ങനെയാണെന്ന് പറയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഓഗസ്റ്റ് മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ച് പറയുന്ന ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി ഏലത്തെ കുറിച്ചും കൈതച്ചക്കയെ കുറിച്ചും അറിയാം. ഏലത്തില് വിത്ത് ശേഖരണത്തിനായിട്ട് രോഗമില്ലാത്ത അത്യുൽപാദന ശേഷിയുള്ള മാതൃചെടികളിലെ പഴുത്ത കായകൾ തിരഞ്ഞെടുക്കാം. വിളവെടുത്ത കായകൾ കാടമം ഡ്രയറുകളിൽ 45 മുതൽ 50 ഡിഗ്രി ചൂടിൽ 18 മുതൽ 24 മണിക്കൂർ ഉണക്കുന്നത് മികച്ച ഗുണനിലവാരം നൽകും. കൈതച്ചക്കയ്ക്ക് കളകൾ നീക്കം ചെയ്ത് രണ്ടാം ഗഡു രാസവള പ്രയോഗം നടത്താം. ചാലുകളുടെ ഇരുവശങ്ങളിലും രാസവളം വിതറി അരികെ ചെറുതായിട്ട് അരിഞ്ഞിറക്കുക. കൈതച്ചക്കയ്ക്ക് മഴയെ ആശ്രയിച്ചുള്ള കൃഷിക്ക് സെന്റ് ഒന്നിന് 1 കിലോ യൂറിയ, 700 ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകണം. ജൈവ കൃഷി ശൈലിയാണെങ്കിൽ ചെടി ഒന്നിന് 10 മുതൽ 15 കിലോ ജൈവവളം നൽകാവുന്നതാണ്. ഇനി കുരുമുളക് കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പറയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി കുരുമുളക് കൃഷിയിലെ രോഗ കീട നിയന്ത്രണത്തെ കുറിച്ച് പറയാം. കുരുമുളകില് പുതുതായി നട്ട വള്ളികൾ താങ്ങുകാലുകളിൽ ചേർത്ത് കെട്ടി മുകളിലേക്ക് വളർത്തണം. ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകം തൈ ഒന്നിന് 5 കിലോ വീതം തടത്തിൽ മണ്ണ് മാറ്റി ഇട്ടുകൊടുക്കുകയും വേണം. കുരുമുളക് ചെടികൾക്ക് 2 ഗഡു രാസവളമായി 50 ഗ്രാം യൂറിയ, 150 ഗ്രാം രാജ്ഫോസ്, 120 ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ തണ്ടിൽ നിന്ന് 30 സെന്റിമീറ്റർ അകലത്തിൽ ചാലുകളെടുത്ത് വിതറി മണ്ണിട്ട് മൂടണം. ദ്രുതവാട്ടത്തിനെതിരെ 1% ബോഡോ മിശ്രിതം ഇലകളിലും തണ്ടിലും തളിക്കുക. പൊള്ളുവണ്ടിന്റെ ആക്രമണത്തിനെതിരെ വേപ്പെണ്ണ അല്ലെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിക്കാവുന്നതാണ്. ഇനി ഇഞ്ചിയുടെയും മഞ്ഞളിന്റെയും കാര്യമറിയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിൽ ഓഗസ്റ്റ് മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിവിധ വിളകളിൽ അടുത്തത് ഇഞ്ചിയും മഞ്ഞളും. ഇഞ്ചി മഞ്ഞൾ തോട്ടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാതെ നീർവാർച്ച ഉറപ്പാക്കേണ്ട സമയമാണ് ഇത്. ഇഞ്ചി നട്ട് 3 മാസത്തിന് ശേഷം സെന്റ് 1 350 ഗ്രാം യൂറിയയും 500 ഗ്രാം പൊട്ടാഷ്യം നൽകി പച്ചില പുതയിട്ട് വാരം പിടിപ്പിക്കണം. ഇഞ്ചിയുടെ മൂട് ജീൽ, മഞ്ഞളിന്റെ കട ജീൽ എന്നിവ നിയന്ത്രിക്കാനായിട്ട് 1% ബോഡോ മിശ്രിതമോ സ്യൂഡോമോണസോ ഇലകളിൽ തളിക്കുകയോ തടങ്ങളിൽ ഒഴിക്കുകയോ ചെയ്യാം. കീടങ്ങൾക്കെതിരെ മഴയില്ലാത്ത സമയം നോക്കി വേപ്പെണ്ണ തളിക്കണം. ഇഞ്ചിക്ക് സ്യൂഡോമോണസ് തളിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇന്ന് നമുക്ക് ജാതി, ഗ്രാമ്പു, മാവ്, പ്ലാവ് ഇവയുടെ പരിചരണം എങ്ങനെയാണെന്നറിയാം. നല്ലൊരു പാട്ടിന് ശേഷം

കാലത്തെ അലബം തെരേസ, സത്ത് കാലത്തെ അലബം തെരേസ, ഫത്ത് കാലത്തെ അലബം തെരേസ, ശേ തെരേസ, ശേ തെരേസ, ഫത്ത് കാലത്തെ അലബം തെരേസ, സത്ത് കാലത്തെ അലബം തെരേസ, ഫത്ത് കാലത്തെ അലബം തെരേസ.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനർലഭം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ജാതി, ഗ്രാമ്പു, മാവ്, പ്ലാവ് ഇവയുടെ പരിചരണം എങ്ങനെയാണെന്ന് പറയാം. ജാതിക്കും ഗ്രാമ്പുവിനും മണ്ണിര കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ നൽകാം. ജാതിക്കും ഗ്രാമ്പുവിനും അവയുടെ പ്രായത്തിനനുസരിച്ച്, അതായത് 1, 2, 3 വർഷം മുതൽ 15 വർഷം വരെ, യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ്യം എന്നിവ കൃത്യമായിട്ട് തോതിൽ നൽകണം. മാവിനും പ്ലാവിനും തടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാനായിട്ട് അനുവദിക്കരുത്. ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകം 5 കിലോ വീതം ചുവട്ടിൽ നൽകാം. 1 മുതൽ 2 വർഷം പ്രായമുള്ള ഒട്ടുമാവിനും ഒട്ടുപ്ലാവിനും യൂറിയ, സൂപ്പർഫോസ്ഫേറ്റ്, പൊട്ടാഷ്യം എന്നിവ ശുപാർശ ചെയ്ത അളവിൽ നൽകാം. മാവുകളിലെ പൗഡറി മിൽഡ്യൂ രോഗത്തിനെതിരെ ഹെക്സാകോണോസോൾ 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കാവുന്നതാണ്. ഇനി പച്ചക്കറികളിലെ വളപ്രയോഗവും ജൈവ കീട നിയന്ത്രണവും എങ്ങനെയാണെന്നറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഓഗസ്റ്റ് മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ച് പങ്കുവയ്ക്കുന്ന ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി പച്ചക്കറികളിലെ വളപ്രയോഗവും ജൈവ കീട നിയന്ത്രണവും എങ്ങനെയാണെന്ന് പറയാം. ജൈവ പച്ചക്കറി കൃഷിയിൽ പച്ചചാണകം, കടലപ്പിണ്ണാക്ക്, വേപ്പ് പിണ്ണാക്ക് എന്നിവ വെള്ളത്തിൽ നേർപ്പിച്ച് ആഴ്ചയിൽ ഒരിക്കൽ ഒഴിക്കാം. ചീര, വെണ്ട, പയർ, വഴുതന, വെള്ളരി എന്നിവയ്ക്ക് സെന്റ് ഒന്നിന് ആവശ്യമായ രാസവള അളവുകളും ലഭ്യമാണ്. കീടങ്ങൾക്കെതിരെ അസാഡിറക്റ്റിൻ 1% തളിക്കുക. വെള്ളരി വർഗ വിളകളിലെ കായീച്ചകളെ ഫെർമോൺ ട്രാപ്പുകൾ വഴിയും മറ്റ് കീടങ്ങളെ മഞ്ഞ അല്ലെങ്കിൽ നീല കെണികൾ വഴിയും തണ്ടുതുറുപ്പിനെ ഫ്ലൂബെൻഡയമൈഡ് വഴിയും നിയന്ത്രിക്കാം. ചീരയിലെ ഇലപ്പുള്ളി രോഗത്തിന് മഞ്ഞൾപ്പൊടി, അലക്കുകാരം, കായം മിശ്രിതമോ സ്യൂഡോമോണസോ തളിക്കാം. പച്ചക്കറികളിൽ പൂക്കളും കായ്കളും വർദ്ധിപ്പിക്കാനായിട്ട് മത്തി ശർക്കര മിശ്രിതമോ ഫിഷ് അമിനോ ആസിഡോ തളിക്കുന്നത് ഉത്തമമായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്, കൂടെയുള്ളത് ഞാൻ സുനിൽ. ഓഗസ്റ്റ് മാസത്തെ കൃഷിപ്പണികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു പാട്ടാണ്.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓഗസ്റ്റ് മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇനി ചെണ്ടുമല്ലി, ഓർക്കിഡ്, കൂൺ കൃഷി, ഇവയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറയാം. ചെണ്ടുമല്ലി നട്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം അതിന്റെ തലപ്പ് നുള്ളി യൂറിയും പൊട്ടാഷ്യം നൽകി മണ്ണ് അടുപ്പിച്ചു കൊടുക്കാം. പൂപ്പുഴുക്കൾക്കെതിരെ ബ്യൂവേറിയ ബാസിയാന തളിക്കുകയും ചെയ്യാം. ഇനി ഓർക്കിഡ് ചെടികളിലാണെങ്കിൽ കുമിൾ രോഗബാധ കണ്ടുകഴിഞ്ഞാൽ സാഫ് 1.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. 19:19:19 രാസവള മിശ്രിതവും നൽകാം. ഇടവിട്ടുള്ള മഴ കാരണം അന്തരീക്ഷ താപനില അനുകൂലമായതുകൊണ്ട് കൂൺ കൃഷി ആരംഭിക്കാൻ ഇത് നല്ല സമയമാണ്. മിച്ചം വരുന്ന കൂണുകൾ ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചെയ്യാം. ഇനി കമ്പോസ്റ്റ് കുഴികൾ തയ്യാറാക്കുന്നതിനെ കുറിച്ച് അറിയാം മനോഹരമായ ഒരു പാഠം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കടുത്ത ചൂടില് മണ്ണിന്റെ ജലസംഭരണ ശേഷിയും ജൈവാംശവും വർദ്ധിപ്പിക്കാനായിട്ട് വീട്ടില് കമ്പോസ്റ്റ് നിർമ്മിക്കുകയും ചെയ്യാം. തണലുള്ള സ്ഥലത്ത് 5x3x3 അടി അളവിൽ കുഴിയെടുക്കുക. അടിയിൽ ചെറിയ ചില്ലകൾ വിരിച്ച് അതിനു മുകളിൽ സസ്യാവശിഷ്ടങ്ങൾ, കരിയില, ചാണകം എന്നിവ അടുക്കുകളായിട്ട് ഇടുക. ആവശ്യത്തിന് ഈർപ്പത്തിനായിട്ട് വെള്ളവും തളിക്കണം. ടാർപോളിൻ കൊണ്ട് മേൽ മൂടിയിടുകയും 20 മുതൽ 30 ദിവസത്തിൽ ഒരിക്കൽ ഇളക്കിക്കൊടുക്കുകയും ചെയ്താൽ 90 മുതൽ 120 ദിവസത്തിനുള്ളിൽ ഇരുണ്ട തവിട്ട് നിറമുള്ള നല്ല കമ്പോസ്റ്റ് തയ്യാറാവുകയും ചെയ്യും. എൽനിനോ സൃഷ്ടിച്ചേക്കാവുന്ന വൻ പ്രതിസന്ധികളെ കൃത്യമായ മുൻകരുതലുകൾ വഴിയും കമ്പോസ്റ്റ് നിർമ്മാണം പോലുള്ള പ്രകൃതിദത്ത കൃഷിരീതികൾ വഴിയും കർഷകർക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ പങ്കുവച്ച ഈ കാർഷിക നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനുമായിട്ടോ കൃഷി വിജ്ഞാന കേന്ദ്രവുമായിട്ടോ ബന്ധപ്പെടുക. ഓഗസ്റ്റ് മാസത്തിലെ കൃഷിപ്പണികളെക്കുറിച്ച് പറഞ്ഞ ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നു.

കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979.

0: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. അഹല്യ FM 90.4, ഇറ്റ്സ് റിതം ഓഫ് പാലക്കാട്.

ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है।
1: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും

FM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം കേട്ട് കൂട്ടുകൂടാം.

0: ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യയൊപ്പം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Oh.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
2: കോയർ ടീമിൽ പാടിയിരുന്ന ഒരു ചെറുപ്പക്കാരൻ പിന്നീട് ലോകം നന്നാക്കണമെന്ന് തോന്നി വടക്കേ ഇന്ത്യയിൽ പോയി പള്ളിയിലച്ഛനാകാൻ ശ്രമിച്ച ഒരാൾ, വായിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള, സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വം, ജെറി അമൽദേവ് എന്ന മ്യൂസിഷ്യനെ പറ്റിയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ച ഒരു പിടി നല്ല സിനിമകളിൽ ഒന്നാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, ബിച്ചു തിരുമലയുടെ വരികൾ, എസ് ജാനകിയുടെ ആലാപം. മിഴിയോരം എന്ന ഗാനമാണ് ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM.

0: മൊത്തം 75 സിനിമകൾക്ക് വേണ്ടി പാട്ടുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്തു വന്നത് 35 സിനിമകൾ മാത്രം. പക്ഷെ മതിയല്ലോ, ആ 35 സിനിമകളിലുള്ള പാട്ടുകളും നമ്മൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്.
1: പൂവല്ല പൂന്തളിരല്ല മാനത്തെ മണിവില്ലല്ല.
0: യെസ്, പി ഭാസ്കരന്റെ വരികൾ കാട്ടുപോത്ത് എന്ന സിനിമയിൽ യേശുദാസ് പാടിയ ഈ പാട്ടാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ അടുത്തതായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM. നിങ്ങളോടൊപ്പം RG ഹീര.

ജെറി അമൽദേവ് എന്ന മ്യൂസിഷ്യന്റെ പാട്ടുകൾക്ക് ഏറ്റവും അനുയോജ്യമായ ശബ്ദം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരം ഒന്നായിരുന്നു, യെസ്, കെ ജെ യേശുദാസ്. നമ്മളോട് സാധാരണ സംസാരിക്കുമ്പോൾ യേശുദാസിന്റെ ഒരു സാധാരണ ശബ്ദം തന്നെയാണ്. പക്ഷേ പാട്ടുകൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുകയും ഈ പാട്ട് ആംപ്ലിഫൈ ചെയ്ത് സ്പീക്കറിലൂടെ കേൾക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വോയിസിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. യേശുദാസിന്റെ ശബ്ദത്തെപ്പറ്റി ജെറി അമൽദേവ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല പാട്ടുകൾക്ക് ശബ്ദമേകിയിട്ടുള്ളത് കെ ജെ യേശുദാസ് തന്നെയാണ്. എഗെയിൻ കാട്ടുപോത്ത് എന്ന സിനിമയിൽ നിന്ന് പി ഭാസ്കരിന്റെ വരിയിൽ മാനവ ഹൃദയത്തിൻ നൊമ്പരമറിയാതെ എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കുന്നത്. അഹലി FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഈ ഒരൊറ്റ പാട്ട് എത്ര പെട്ടെന്നാണ് മലയാളിയുടെ ഹൃദയങ്ങളിൽ കയറിയത് അല്ലേ? അധികം രാഗങ്ങളൊന്നുമില്ല, ഒരു വെസ്റ്റേൺ ട്യൂൺ അങ്ങ് ഇട്ടു, അത്രേ ഉള്ളൂ, അത്ര സിമ്പിളാണ് ഈ പാട്ട് എന്നാണ് ജെറി അമൽദേവ് പറയുന്നത്. ഈ പാട്ടിനെ പറ്റി ജെറി അമൽദേവിനോട് പറയുമ്പോൾ, ഒരു താരാട്ടുപാട്ടാണ് വേണ്ടത്, താരാട്ടുപാട്ടാവുമ്പോൾ അധികം ബഹളം പാടില്ലല്ലോ, കുട്ടി എണീക്കാൻ പാടില്ലല്ലോ, അപ്പോ അതിനനുസരിച്ച് ഒരു വെസ്റ്റേൺ ട്യൂൺ ഇട്ടു, രാഗമൊന്നുമില്ല. അങ്ങനെയാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് കെ ജെ യേശുദാസും എസ് ജാനകിയും ചേർന്ന് നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന സിനിമയിൽ ഈ പാട്ടുണ്ടാകുന്നത്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

0: ട്യൂൺ ഉണ്ടാക്കുന്നു, അതിനുശേഷം വരികൾ എഴുതുന്നു. അതാണ് ജെറി അമൽ ദേവിന്റെ ഒരു രീതി. അങ്ങനെ ഒരു ട്യൂൺ കൊടുത്തു. അപ്പൊ സത്യൻ അന്തിക്കാട് പറഞ്ഞു, ഞാൻ ഒരാളെ വിടാം, അദ്ദേഹം ഇതിന് കൃത്യമായ വരികൾ എഴുതി തരും. കവി മുല്ലനേഴിയായിരുന്നു അത്. ഒരു സാധാരണ മുഷിഞ്ഞ വസ്ത്രവും ഒരു തോളിലൊരു സഞ്ചിയൊക്കെ ഇട്ട് വന്നപ്പോ ജെറി അമൽദേവിന് ചെറിയൊരു സംശയം തോന്നി. ഇദ്ദേഹത്തിന് എനിക്ക് വേണ്ട വരികൾ എഴുതി തരാൻ പറ്റുമോ? പക്ഷേ ജെറി അമൽദേവിനെ ഞെട്ടിച്ചുകൊണ്ട് ആ വരികൾ വന്നു.
1: പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം.
0: യെസ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സിനിമയിൽ മുല്ലനേരിയുടെ വരികൾക്ക് ജെറി അമൽദേവിന്റെ സംഗീതം. കെ ജെ യേശുദാസ് പാടിയ ഈ പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ വിത്ത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.
2: പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം.

യേശുദാസ് എന്ന പാട്ടുകാരന്റെ ബേസ് ടോൺ ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ള ഒരു പാട്ടാണ് ദേവദുന്ദുബി. ഒരു ശോകഗാനമാണ് ഇതിന്റെ രണ്ട് വേർഷൻ ഉണ്ടെങ്കിലും ഈ പാട്ടിനെ ലിഫ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഇതിനെ അതിന്റെ ഉയരങ്ങളിലേക്ക് എത്തിച്ചത് കൈതപ്പുറത്തിന്റെ വരികളാണ് എന്നാണ് ജെറി അമൽദേവ് പറയുന്നത്. എന്നെന്നും കണ്ണേട്ടൻ എന്ന സിനിമയിൽ യേശുദാസ് പാടിയ ദേവദുന്ദുബി അദ്ദേഹത്തിന്റെ ബേസ് ടോൺ ഏറ്റവും അധികം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കുന്നത്. ഓൺ അഹ്ലി എഫ് എം ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ആർ ജെ ഹീര.

ജീപ്പ് ഓടിച്ച് ഒരാൾ പോകുമ്പോൾ പുറകിൽ നിന്നൊരു പെൺകുട്ടി വിളിക്കുന്നു. ആ രീതിക്ക് വേണം ഈ പാട്ട് വരാൻ. ഇതായിരുന്നു ജെറി അമൽദേവിനോട് പറഞ്ഞ കഥ, അല്ലെങ്കിൽ സന്ദർഭം. പെട്ടെന്ന് തന്നെ വരികൾ ഉണ്ടാവുന്നു. മുക്കുറ്റിപ്പൂവേ, മുക്കുറ്റിപ്പൂവേ. ബിച്ചു തിരുമല പറയുന്നു, അങ്ങനെ വേണ്ട, വേറെ വരികൾ തരാം ഞാൻ. നമുക്ക് മുക്കുറ്റിപ്പൂ വേണ്ട, മഞ്ഞണിക്കുമ്പിൽ. ആ വരികൾ ഉണ്ടാകുന്നു. യെസ്, എസ് ജാനകി പാടിയ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന സിനിമയിലെ ഈ പാട്ടുണ്ടായതും ഇങ്ങനെയൊരു കോൺവെർസേഷനിൽ നിന്നാണ്. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

പാട്ടുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ജെറി അമൽദേവ് എന്ന മ്യൂസിഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തരുന്ന വളരെ ഭംഗിയുള്ള ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ ഏറ്റവും എളുപ്പം ഉണ്ടാക്കിയ പാട്ട്, ടക്കുന്ന് ചെയ്ത പാട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പാട്ടാണ്. അത്തപ്പൂവും നുള്ളി കൃഷ്ണപ്പൂവും നുള്ളി, യെസ്, പുന്നാരം ചൊല്ലി ചൊല്ലി എന്ന സിനിമയിൽ ഒ എൻ വിയുടെ ലിറിക്സിൽ യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർ ജെ ഹീര. സ്റ്റേ ട്യൂൺ ടു അഹല്യ എഫ്.

0: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു മലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: ഇനിയിപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
0: ഭാരത് സർക്കാർ കാ ലക്ഷ്യ സോളാർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
4: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
5: പി എം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM Suryaghar.gov.in.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. ഗെറ്റ് ആക്സസ് ടു ഹെൽത്തി ആയുർവേദിക് ട്രീറ്റ്മെന്റ് അറ്റ് അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 0492322688. മൊബൈൽ 9496000129. ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
8: ഹലോ, എല്ലാവർക്കും നമസ്കാരം. അഹല്യ ഫ്രം 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ക്രിസ്റ്റീനയും കൂടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന എന്താണെന്നറിയോ? ശരിക്കും നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ഒട്ടുമിക്ക പെൺകുട്ടികളുടെയും, അതായത് സ്ത്രീകളുടെ ബാഗിലും മേക്കപ്പ് കിറ്റിലും നിർബന്ധമായി ഉണ്ടാകുന്ന ഒരു പ്രിയപ്പെട്ട സാധനത്തെ

എന്താന്ന് എനി ഗസ്സസ്? ഒരുപാട് ഗസ് ചെയ്ത് സമയം കളയണ്ട, അത് വേറൊന്നുമല്ല, അത് നമ്മുടെ ലിപ്സ്റ്റിക് ആണ്. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കാൻ പോകുന്നത് ലിപ്സ്റ്റിക് യൂസേജിനെ കുറിച്ചാണ്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആരും എവിടെയും പോകരുത്, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്ക്, പുറത്തേക്കൊന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു ലിപ്സ്റ്റിക് എങ്കിലും ഇടാത്തവരായി ഇന്ന് ആരെങ്കിലും ഉണ്ടോ? മാറ്റ് ഫിനിഷിംഗ്, ലിക്വിഡ് ലിപ്സ്റ്റിക്, ലിപ് ഗ്ലോസ് എന്നിങ്ങനെ പല വെറൈറ്റികളിലായിട്ട് ഇന്ന് മാർക്കറ്റിൽ ഇവയെല്ലാം ലഭ്യമായിട്ടുണ്ട്, ശരിയല്ലേ? ഒരു ചെറിയ ലിപ്സ്റ്റിക് ഷെയ്ഡ് കൊണ്ട് തന്നെ നമ്മുടെയൊക്കെ മുഖത്തിന് വലിയൊരു ആത്മവിശ്വാസവും ഭംഗിയും കിട്ടുന്നുണ്ട്, ശരിയല്ലേ? എന്നാൽ ഭംഗി തരുന്ന ഈ ലിപ്സ്റ്റിക്കുകളൊക്കെ ദിവസവും 24 hours നമ്മുടെ ചുണ്ടിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ ചുണ്ടുകളുടെ ആരോഗ്യത്തെ എങ്ങനെയൊക്കെ ബാധിക്കാം? അതിനെക്കുറിച്ച് ആരെങ്കിലും ഇതുവരെ തിങ്ക് ചെയ്തിട്ടുണ്ടോ? സൗന്ദര്യത്തിനപ്പുറത്ത് മറ്റൊരു കാര്യമുണ്ടെന്ന് നമ്മൾ ചെറുതായിട്ട് മറക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിന് പിന്നിലുള്ള ചില ആരോഗ്യ വശങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടും വളരെ സിമ്പിളായിട്ടും ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പായി എന്നും എടുക്കാറുള്ള പോലെ ഒരു ബ്രേക്ക് എടുത്തിട്ട്

ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെ ഉള്ളത് ഞാനാട്ടോ, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. പിന്നെ എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ ഫോൺ 90.4 കേട്ടോ. ബ്രേക്കിന് മുമ്പ് ഞാൻ ലിപ്സ്റ്റിക്കിനെ കുറിച്ചല്ലേ പറഞ്ഞു നിർത്തിയത്. ആക്ച്വലി നമ്മുടെ മാർക്കറ്റിൽ ഗുണനിലവാരമില്ലാത്ത, അതായത് ക്വാളിറ്റി ഇല്ലാത്ത, വില കുറഞ്ഞതുമായ പല ലിപ്സ്റ്റിക്കുകളും ഒരുപാട് അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള ലിപ്സ്റ്റിക്കുകളിൽ ഏറ്റവും കൂടുതൽ ലെഡ്, കാഡ്മിയം, പാരാബെൻസ് തുടങ്ങിയ ഒരുപാട് ഹാനികരമായ കെമിക്കൽസും അടങ്ങിയിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ അറിയാതെ ആണെങ്കിലും അത് ചെറുതായി നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലാൻ വളരെ വലിയ സാധ്യതയുണ്ട്. അത് ഞാൻ പറയാതാണ്, നിങ്ങൾക്കറിയാലോ. ദിവസേനയുള്ള ഈ ഉപയോഗം ശരീരത്തിന് ചെറിയ രീതിയിൽ ടോക്സിനുകൾ അടിഞ്ഞുകൂടാനും കാരണമായേക്കാം. ഇത് കൂടാതെ സ്ഥിരമായി ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന പലരും പറയുന്ന ഒരു പരാതിയാണ്, അയ്യോ ക്രിസ്റ്റീന, എൻ്റെ ചുണ്ടുകളുടെ നാച്ചുറലായ പിങ്ക് നിറം മാറി പതുക്കെ കറുപ്പ് നിറമായി മാറുന്നു എന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ നമ്മൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്നാട്ടോ പറയുന്നത്. ലിപ്സ്റ്റിക്കിലെ കടുത്ത കെമിക്കലുകളും ചുണ്ടിലെ നേർത്ത ചർമ്മത്തെ വരണ്ടതാക്കുകയും അലർജി ഉണ്ടാക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പം മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് മാറ്റ് ലിപ്സ്റ്റിക്കുകൾ നമ്മുടെ ചുണ്ടിലെ ഈർപ്പം പൂർണ്ണമായി വലിച്ചു കളയുന്നവയാണ്. പിന്നെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പോഴേ വെള്ളം കുടിച്ച് റെഡിയായിട്ടിരുന്നോ, ഒരു സോങ് കേട്ടിട്ട് തിരിച്ചു വരാം.

0: വിടില്ല.
1: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മൾ ലിപ്സ്റ്റിക്ക് തരുന്ന ചുണ്ടിലെ പ്രോബ്ലംസിനെ കുറിച്ചല്ലേ പറഞ്ഞു നിർത്തിയത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഇനി ഓവറായിട്ട് ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് കംപ്ലീറ്റ്ലി അങ്ങ് മാറ്റിയേക്കാം, ഇനി ഞാൻ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഉപയോഗിക്കേണ്ട, അതുകൊണ്ട് ഇനിയിപ്പോൾ അവരോടും പറഞ്ഞേക്കാം ലിപ്സ്റ്റിക്ക് ഫുള്ള് കെമിക്കലാണ്, അതൊക്കെ നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കും, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എന്നാൽ ലിപ്സ്റ്റിക്ക് പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഒരു അർത്ഥവുമില്ല. ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ചുണ്ടുകളെ സുരക്ഷിതമായി സംരക്ഷിക്കാം. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം, വളരെ ഡീറ്റെയിൽ ആയിട്ടും വളരെ സിമ്പിളായിട്ടും പറയാം. എല്ലാവരും നന്നായിട്ട് കേട്ടിരിക്കണം, ആരും എവിടെയും പോകരുത് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്ക് നേരിട്ട് ചുണ്ടിൽ ഇടാതിരിക്കുക. എന്ന് വെച്ചാൽ ഇടുന്നതിന് മുമ്പ് നല്ലൊരു ലിപ് ബാം, നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ലിപ് ബാം അല്ലെങ്കിൽ അല്പം വെളിച്ചെണ്ണ പുരട്ടി ചുണ്ടുകളൊന്ന് മോയ്സ്ചറൈസ് ചെയ്യുക. ഇത് കെമിക്കലുകൾ നേരിട്ട് ചുണ്ടിലേക്ക് ഇറങ്ങുന്നത് നന്നായിട്ട് തടയും. രണ്ടാമത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. രാത്രി കിടക്കാൻ നേരം മേക്കപ്പ് മാറ്റുന്ന കൂട്ടത്തിൽ ലിപ്സ്റ്റിക്കും പൂർണ്ണമായി തുടച്ചു മാറ്റുക. അല്പം വെളിച്ചെണ്ണയോ മേക്കപ്പ് റിമൂവറോ കോട്ടണിലെടുത്ത് പതുക്കെ തുടച്ചതിന് ശേഷം മാത്രം ഉറങ്ങാൻ പോവുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പഞ്ചസാരയും തേനും മിക്സ് ചെയ്ത് ചുണ്ടുകൾ പതുക്കെ സ്ക്രബ് ചെയ്യുന്നത് നമ്മുടെ മൃദുവായിട്ടുള്ള കോശങ്ങൾ, അതായത് സോഫ്റ്റ് സ്കിന്നൊക്കെ മാറി ചുണ്ടുകൾ നല്ല നാച്ചുറൽ നിറം തരാൻ സഹായിക്കും. ഇപ്പൊ മനസ്സിലായില്ലേ, ചെറുതായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എപ്പോ വേണേലും യൂസ് ചെയ്യാം, പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ നമ്മുടെ ചുണ്ടിന്റെ നാച്ചുറൽ ഭംഗി അവിടെ തന്നെ നിൽക്കുമെന്ന് മനസ്സിലായില്ലേ. ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം, അതിനു മുമ്പായി ലെറ്റ് അസ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.

ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ് നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ FM 90.4 കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി സംസാരിച്ചത് എന്താണ്, ലിപ്സ്റ്റിക് യൂസേജും അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ട പ്രിക്വേഷൻസിനെ കുറിച്ചുമാണ്. ആക്ച്വലി നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് മേക്കപ്പ് പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഇതൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ബ്രാൻഡഡ് ആയ നല്ല ഗുണനിലവാരമുള്ള, അതായത് ക്വാളിറ്റി ഉള്ളത് മാത്രം നോക്കി വാങ്ങുക. വില കുറഞ്ഞതും വഴിയോരങ്ങൾ വിൽക്കുന്നതുമായ കോസ്മെറ്റിക്സ് പരമാവധി വാങ്ങാതിരിക്കാൻ ശ്രദ്ധിച്ചോളുക. നമ്മൾ ഈ പരസ്യങ്ങളിലൊക്കെ കാണാറില്ലേ, നല്ല പ്രകൃതിദത്തമായ, അതായത് നല്ല ഓർഗാനിക് ഓര ഹെർബൽ ചേരുവകൾ അടങ്ങിയ ലിഡ് ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ലിപ്സ്റ്റിക്കുകൾ ഇന്ന് അവൈലബിൾ ആണ്. അതൊക്കെ നോക്കി തിരഞ്ഞെടുത്ത് വാങ്ങുക. അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കുകൾ വാങ്ങുമ്പോഴും ഉപയോഗിക്കുമ്പോഴും അത് ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടും ലിപ്സ്റ്റിക്കിൻ്റെ ബോട്ടിലിനകത്ത് കുറച്ചുകൂടെ ബാക്കിയുണ്ടല്ലോ, ഇതും കൂടെ എടുത്ത് ചുണ്ടി പരട്ടേക്കാന്ന് ആരും വിചാരിക്കരുത്. ഇത് കടുത്ത ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാൻ വളരെ വളരെ സാധ്യതയുണ്ട് കേട്ടോ. ഭംഗിയോടൊപ്പം ആരോഗ്യവും പ്രധാനമാണ്, അതും കൂടെ നോക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങളുടെയും മിടുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. 24/7 ലിപ്സ്റ്റിക് ഇടുന്ന എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു ടോപ്പിക് കൊണ്ട് ഗുണമുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി നിങ്ങൾ ഡേ ടു ഡേ ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത്, അതായത് മാറ്റ് ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ളതാണോ നല്ല ബ്രാൻഡഡ് ആണോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇടുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെയൊക്കെ ഒന്ന് ചുണ്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുണ്ടുകൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത് പോലെ തന്നെ മൃദുവായിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒന്നും ഇല്ലാതിരിക്കും. ഇന്നത്തെ കാര്യം ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം, അതായത് ഇന്നത്തെ ഡോക്ടർ അഹല്യയുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി ക്രിസ്റ്റീന നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും. 360 degree.
3: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree. ടിപ്സ് ആൻഡ് ട്രിക്സും ആയിട്ട് കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. ഇന്ന് നമ്മൾ എന്താണ് പറയാൻ പോകുന്ന ആ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് ഇന്ന് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പോൾ ഉറങ്ങുന്നതിനൊക്കെ മുൻപായിട്ട് നമ്മൾ എന്താ ചെയ്യാറ്? ഫോൺ എടുക്കുന്നു, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഇതൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്തേ, ആ സമയത്താവും മേ ബി നമ്മൾ കാണുന്നുണ്ടാവാം നമ്മുടെ ഫ്രണ്ട്സൊക്കെ പുറത്തൊക്കെ പോയിട്ട് ചില്ല് ചെയ്യുന്നു, അതിൻ്റെ കുറേ ഫോട്ടോസ്, പോസ്റ്റ്, സ്റ്റോറീസ്, കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസിലൊരു കൊളീഗ് ഒരു പുതിയ കാറ് വാങ്ങിയതിൻ്റെ സ്റ്റോറി, അങ്ങനെയൊക്കെ ഭയങ്കര ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ എല്ലാവരും ലൈഫ് ഇങ്ങനെ അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്നു. ആ ഒരു സംഭവമായിരിക്കും നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് കാണുന്നുണ്ടാവാം. ഇതൊക്കെ കണ്ട് ഫോൺ ലോക്ക് ചെയ്ത് കിടക്കുന്ന സമയത്തെ നമ്മുടെ ഉള്ളിലൊരു കുഞ്ഞു സങ്കടം വരും അല്ലേ. കുശുമ്പ് എന്ന് ഞാൻ പറയില്ല, ഒരു ചെറിയൊരു സങ്കടം നമുക്ക് തോന്നുന്നുണ്ടാവുന്ന കാര്യം മിക്കത് ഇതായിരിക്കും. ലോകത്തുള്ള എല്ലാവരും നല്ല രീതിയിൽ ലൈഫ് വേറെ ലെവലിൽ ആസ്വദിക്കുകയാണ്, ഞാൻ മാത്രം ഒരു മുറിക്കുള്ളിൽ ഇങ്ങനെ ഒതുങ്ങിപ്പോയല്ലോ എന്നൊരു തോന്നൽ സ്വാഭാവികം അല്ലേ, നമുക്ക് വരാം അല്ലേ. അപ്പോൾ ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയൊരു മാനസിക പ്രശ്നങ്ങളിൽ ഒന്നാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇത്. ഇതിനെ പറയുന്ന പേരെന്താണെന്നറിയോ? ഇതിനെ സാങ്കേതിക ഭാഷയിൽ പറയുന്ന പേരാണ് ഫോമോ, അഥവാ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയുന്ന ഒരു കാര്യം. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, ഫോമോ. അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിലെ തിളക്കം കണ്ടിട്ട് നമ്മുടെ സമാധാനം കളയുന്ന ഈ ഒരു രോഗത്തിന് മരുന്നായിട്ടാണ് ഇന്ന് നമ്മൾ 360 degree ഒരു പുത്തൻ ഗ്ലോബൽ ലൈഫ് സ്റ്റൈൽ ട്രെൻഡിനെ കുറിച്ച് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ആ ട്രെൻഡിനെ വിളിക്കുന്ന പേരെന്താ? ജോമോ. ആഹാ, എന്താ കണക്ഷൻ, ചേട്ടനും മനീനും പോലെ അല്ലേ. ഫോമോ, ആ ഫോമോക്ക് പരിഹാരമാണ് എന്ത്? ജോമോ. യെസ്, ജോമോ എന്ന് കേൾക്കുന്ന സമയത്ത് ഒരു ചോക്ലേറ്റിന്റെ പേരൊക്കെ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സംഗതി ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ വിദ്യയാണ് കേട്ടോ. അപ്പൊ അതെന്താണെന്നുള്ളത് നമുക്ക് ഇനി കേൾക്കാം. 360 degree ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ടൂൺഡ് വിത്ത് ഖലീഫ് 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: എന്താണ് ജോമോ? അപ്പൊ കേൾക്കാം 360 ഡിഗ്രിയിൽ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പൊ ദേ എന്താണ് ജോമോ? ജോമോ എന്നാലുണ്ടല്ല, ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട്. ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ജോമോ. അതായത് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണം, എല്ലാ പാർട്ടികളിലും നമ്മൾ പങ്കെടുക്കണം, എല്ലാ ട്രെൻഡുകളുടെയും കൂടെ നമ്മൾ ഓടണം എന്ന വാശി ഉപേക്ഷിക്കുക. എന്നിട്ട് ആ ഒരു ഓട്ടത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വലിയ സമാധാനത്തെ, അതിനെയാണ് ജോയ് എന്ന് പറയുന്നത്. ആ ഒരു സമാധാനത്തെ പൂർണ്ണമായിട്ട് ആസ്വദിക്കുക എന്നതാണ് ഈ ഒരു ലൈഫ് സ്റ്റൈൽ ടെക്നിക്ക് പറയുന്ന ഒരു കാര്യം കേട്ടോ. അപ്പോൾ ഇതിനർത്ഥം നമ്മൾ കാട്ടിൽ പോയി സന്യാസിയാകണം, ഇതിനർത്ഥം നമ്മൾ വല്ല എന്താ പറയുക നാടൊക്കെ വിട്ടുപോയി വല്ല കാട്ടിലൊക്കെ പോയി സന്യാസിയായിരിക്കണം, അതൊന്നുമല്ല കേട്ടോ. മറിച്ച് എന്താ, നമ്മുടെ സമയവും എനർജിയും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കളയാതെ നമുക്ക് യഥാർത്ഥത്തിൽ സന്തോഷം തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നതാണ്. സോഷ്യൽ മീഡിയയിലെ ഈ ലൈക്കുകളേക്കാൾ നമ്മുടെ റിയൽ ലൈഫിലെ പീസിന് നല്ല പ്രാധാന്യം നൽകണം അല്ലേ? അതാവശ്യമല്ലേ? ആ ഒരു രീതിയാണ് കേട്ടോ ഇത്. നമുക്ക് സമാധാനമാണ് അൾട്ടിമേറ്റ്. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ആക്റ്റീവ് ആകാനും എല്ലാ ചർച്ചകളിലും അഭിപ്രായം പറയാനായിട്ട് നമ്മൾ ഓടുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നതല്ലേ. എന്നാൽ ജോമോ ലൈഫ് സ്റ്റൈൽ നിങ്ങളുടെ ചിന്തകൾ എങ്ങനെ പോസിറ്റീവ് ആക്കും എന്നൊരു കാര്യമാണ് ഇനി ഞാൻ പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ആ ബ്രേക്കിൽ മനോഹരമായ പാട്ടും എത്തുന്നു 360 ഡിഗ്രിയിൽ. പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് വേഗം മടങ്ങിയെത്താം 360 ഡിഗ്രിയിലേക്ക്. ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് കൂടെയുള്ളത് ദിസ് ഇസ് ആർ ജെ ആയിലിയ.

360 ഡിഗ്രി. നോ പറയാൻ അറിയൂ നിങ്ങൾക്ക്. ദ ആർട്ട് ഓഫ് സേയിങ് നോ. നോ പറയാൻ പഠിക്കുന്നത് ഒരു ക്രിയേറ്റീവ് കലയാണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ സമ്മതിക്കോ? എന്നാൽ അതൊരു ക്രിയേറ്റീവ് കല തന്നെയാണ്. അപ്പോൾ അതിനെ കുറിച്ച് കേൾക്കാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. കൂടെ ഇന്ന് ദിസ് ഇസ് ആർജെ ആയില്ല. അപ്പൊ ജോമോ, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം എന്താണ്? അതാണ് നോ, അഥവാ പറ്റില്ല, അങ്ങനെ പറയാനുള്ള ഒരു ആർജവം നമ്മൾ കാണിക്കണം. അതാണ് ഈ ജോമോ ടെക്നിക്കില് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ടിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ് കേട്ടോ, ദ ആർട്ട് ഓഫ് സേയിങ് നോ. പലപ്പോഴും സുഹൃത്തുക്കൾ നിർബന്ധിക്കുമ്പോൾ മനസ്സിന് ഒട്ടും താല്പര്യം ഇല്ലെങ്കിൽ പോലും നമ്മൾ ചില പാർട്ടികൾക്കോ അല്ലെങ്കിൽ യാത്രകൾക്കൊക്കെ പോവാറുണ്ട് അല്ലെ? പണം ചെലവാക്കുന്നത് കൂടാതെ നമ്മുടെ സമാധാനവും ശരിക്കും നമുക്ക് അവിടെ നഷ്ടപ്പെടും. എന്നാൽ ജോമോ ശൈലി പിന്തുടരുന്ന ഒരാൾക്ക് വളരെ മാന്യമായിട്ട് എനിക്ക് താല്പര്യമില്ല, നോ എന്നൊരു കാര്യം പറയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് എന്താണ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നേ, ആ ഒരു കാര്യത്തെയൊന്നും കുറിച്ച് ജോമോ ശൈലി പിന്തുടരുന്ന ഒരു വ്യക്തിക്ക് ഭയം ഉണ്ടാകില്ല എന്നുള്ളതാണ്. കാരണം എന്താ, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ വലിയ കാര്യം സ്വന്തം മാനസികാരോഗ്യമാണെന്നാണ് ഈ ജോമോ പരിശീലിക്കുന്ന ആൾക്കാർ പറയാറ് കേട്ടോ. അപ്പൊ ഒരു കാര്യത്തിന് നോ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സമാധാനത്തിന് നിങ്ങൾ എന്ത് പറയുന്നുണ്ട്? യെസ് എന്ന് പറയുന്നൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോ ഇങ്ങനെ കിട്ടുന്ന അധികം സമയം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? ആ ഒരു കാര്യം കേട്ടാലോ കേൾക്കാം 360 ഡിഗ്രിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് അഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. Once again, welcome back to 360 degree. അങ്ങനെ നമ്മൾ പറയാൻ പോകുന്നത് ജോമോ. യെസ്, ആ ഒരു നോ പറയുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അധികമായി ചെയ്യാൻ പറ്റും അല്ലെ, ആ ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ജോമോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒരു സ്മാർട്ട് ഡിജിറ്റൽ ഡീറ്റോക്സ് ആണ് കേട്ടോ. അതായത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഫോണിലെ എല്ലാ സോഷ്യൽ മീഡിയ ആപ്പുകളുടെയും നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. അതായത് മറ്റുള്ളവർ എവിടെ പോകുന്നു, എന്ത് കഴിക്കുന്നു എന്ന് നോക്കുന്ന ആ വലിയൊരു വിൻഡോ ഉണ്ടല്ലോ, അതാണ് ശരിക്കും സോഷ്യൽ മീഡിയ അല്ലേ. ആ ഒരു വലിയൊരു വിൻഡോ തൽക്കാലത്തേക്ക് നിങ്ങളൊന്ന് അടച്ചു വെക്കുക. ഏറെ സമയം കൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള യഥാർത്ഥ മനുഷ്യരിലേക്ക് നമ്മൾ നോക്കാം. നമ്മുടെ അമ്മയോടോ അച്ഛനോടോ പങ്കാളിയോടൊക്കെ ഒന്ന് ഇരുന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ പഴയ ഒരു സുഹൃത്തിനെ ഫോണിൽ വിളിച്ച് വിശേഷങ്ങൾ ചോദിക്കാം. സോഷ്യൽ മീഡിയയിൽ 1000 ഫോളോവേഴ്സ് തരുന്നതിനേക്കാൾ വലിയ പോസിറ്റീവ് എനർജി ഒരു റിയൽ കണക്ഷൻ വഴി നമുക്ക് ലഭിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ ലോകത്ത് നിന്ന് മിസ്സിംഗ് ആകുന്ന സമയത്ത് മാത്രമേ നമ്മൾ എന്ത് പഠിക്കൂ, റിയൽ ലോകത്ത് നമുക്ക് കൂടുതലായിട്ട് പ്രസന്റ് ആകാനായിട്ടുള്ളൊരു കാര്യങ്ങൾ നമ്മൾ പഠിക്കുള്ളൂ. അപ്പൊ ഇത് നിങ്ങളുടെ നിത്യജീവിതത്തിലെ സ്ട്രെസ് പകുതിയിലധികം കുറയ്ക്കുന്ന കാര്യം കൂടിയാണ് കേട്ടോ. പ്രസന്റിൽ കുറച്ചുകൂടി ജീവിക്കാനായിട്ട് നോക്കാന്നുള്ളതാണ്. ഈ എംബാരസിംഗ് സോളിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യമുണ്ട്. നമ്മുടെ സ്വയം ഒരു പേഴ്സണൽ സ്പേസ് കണ്ടെത്തുന്നതിൽ നമ്മളിൽ പലരും ഇപ്പോൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് എങ്ങനെ ഒന്ന് സോർട്ട് ചെയ്യാം, എങ്ങനെ ഒന്ന് സോൾവ് ചെയ്യാം നോക്കിയാലോ. കേൾക്കാം 360 ഡിഗ്രിയിൽ ഒരു മനോഹരമായ പാട്ടിന് ശേഷം. സ്റ്റേ ട്യൂൺ വിത്ത് ഹലീഫ് 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. Embarrassing solitude. നിങ്ങളുടെ പേഴ്സണൽ സ്പേസ് എങ്ങനെ കണ്ടെത്താം? ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് കൂടെ സിസാർജെ ആയില്ല. യെസ്, അപ്പൊ നമ്മളിൽ പലർക്കും തനിച്ചിരിക്കാനായിട്ട് ഭയങ്കര പേടിയാണ് അല്ലേ? ഒരു കാര്യമാണത്, വെറുതെ ഒരു 5 മിനിറ്റ് ഒറ്റയ്ക്ക് ഇരുന്നാൽ നമ്മൾ പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കാറുണ്ട്. എന്നാൽ ജോമോ പഠിപ്പിക്കുന്നത് തനിച്ചിരിക്കുന്ന നിമിഷങ്ങളെ, അതായത് സോളിറ്റ്യൂഡ്, ആ ഒരു കാര്യങ്ങളെ പ്രണയിക്കുക എന്നൊരു കാര്യമാണ് കേട്ടോ. ഒറ്റയ്ക്കാവുക എന്നതൊരു ശാപമൊന്നുമല്ല, മറിച്ച് നമ്മളെ കുറിച്ച് തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു സമ്മാനമായിട്ട് നിങ്ങളതിനെ കണ്ടാൽ മതി എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വീക്കെൻഡിൽ പുറത്തെങ്ങും പോകാതെ നിങ്ങളുടെ മുറിയിൽ ഇരുന്ന് നിങ്ങൾക്ക് പണ്ട് ഇഷ്ടമുണ്ടായിരുന്ന പെയിൻറ്റിങ്ങോ മ്യൂസിക്കോ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ഡിഷ്, ആ ഒരു പുതിയ ഡിഷ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റാരും കാണാനോ ലൈക്ക് അടിക്കാനോ വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്, സ്വന്തം ഒരു സാറ്റിസ്ഫാക്ഷൻ, സെൽഫായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. ഈ ഒരു ശീലം ഉണ്ടല്ലോ, ഈ ഒരു ശീലം നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റിയെ വേറെ ലെവലിലേക്ക് എത്തിക്കുന്നുള്ളതാണ്. വലിയ വലിയ ടാസ്കൊക്കെ ചെയ്യാനുള്ള ഐഡിയകൾ വരുന്നത് ഇത്തരം ശാന്തമായ ഒരു ഒറ്റപ്പെടലിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ തനിച്ചാവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ശാപം പിടിച്ച പരിപാടിയൊന്നുമല്ല കേട്ടോ, അത് കുറച്ച് നല്ലതാണ്. നമുക്ക് സ്വയം നമ്മളിലേക്ക് നോക്കാനുള്ളൊരു സമയമായിട്ട് അതിനൊന്ന് കൺവേർട്ട് ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു പ്രശ്നമാണ് ട്രെൻഡുകൾ. യെസ്, ട്രെൻഡുകൾ വരുന്ന സമയത്ത് അതിന് പിന്നിലൂടെ പോകുന്ന നമ്മുടെ ഒരു സ്വഭാവം, അവിടെയും നമുക്കൊരു മാറ്റം അനിവാര്യമാണ്. തുടർന്ന് കേൾക്കാം 360 degree ഒരു ഇടവേളയ്ക്ക് ശേഷം.

360 ഡിഗ്രിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ്, എന്താണ് പുതിയ ട്രെൻഡ്? അതിൻ്റെ പിന്നാലെ പോകുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ് അല്ലേ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ദിവസവും പുതിയ പുതിയ ട്രെൻഡുകളാണ് വരാറുള്ളത്. ഒരു പുതിയ സിനിമ ഇറങ്ങിയാൽ അത് അപ്പോൾ തന്നെ തിയേറ്ററിൽ പോയി കണ്ട് റിവ്യൂ ഇടണം, അല്ലെങ്കിൽ ഒരു പുതിയ ഐഫോൺ ഇറങ്ങിയാൽ അത് അപ്പോൾ തന്നെ നമ്മൾ വാങ്ങുന്നു, നമ്മളത് റീലിടുന്നു, സ്റ്റോറി ഇടുന്നു അല്ലേ. അല്ലെങ്കിൽ പുതിയ റീൽസ് ചലഞ്ച് വന്നാൽ അത് ചെയ്യണം. ഇങ്ങനെ ട്രെൻഡുകൾക്ക് പുറകെ ഓടി ഓടി നമ്മളിങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ ടയേർഡായി പോവാണ്, മടുത്തു പോവാണ് അല്ലേ. പക്ഷേ സോമോ ലൈഫ് സ്റ്റൈൽ ഉള്ളവർ ഈ ഒരു ട്രെൻഡുകളെ നോക്കി വെറുതെ പുഞ്ചിരിക്കുകയേ ഉള്ളൂ എന്ന് പറയാറ്. ഇപ്പോൾ ലോകം ഇങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോട്ടെ, എനിക്ക് എൻ്റെതായ ഒരു സ്പീഡുണ്ട് എന്നാണ് അവർ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം കേട്ടോ. ഈ ഒരു ചിന്താഗതി അനാവശ്യമായി പണം ചെലവാക്കുന്ന ശീലത്തിൽ നിന്ന് നമ്മളെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കും ഇമ്പൾസ് ബയ്യിങ് എന്ന് പറയുന്നൊരു കാര്യം. കേക്ക് പോ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കേക്ക് പോ രീതിയിൽ ബഡ്ജറ്റ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ മാനസികമായ എനർജി എവിടെ ചെലവാക്കണം എന്ന് പ്ലാൻ ചെയ്യാനായിട്ട് ഈ ഒരു സോമോ ചിന്താഗതി നമ്മളെ സഹായിക്കും എന്നതാണ്.

360 ഡിഗ്രി. ഇനി ഒരു ജോമോ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമ്മുടെ ഓഫീസിലൊക്കെ ഉണ്ടാവുന്ന സ്ട്രെസ് മാറ്റാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ജോമോ കോൺസെപ്റ്റ് നമ്മുടെ ഓഫീസിലെ പ്രൊഫഷണൽ ലൈഫിലും ഉപയോഗിക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ്. ഓഫീസിലെ എല്ലാ ഗോസിപ്പുകളിലും എല്ലാ ഗ്രൂപ്പ് ഡിസ്കഷനുകളിലും തലയിടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിൽക്കാതിരിക്കുക. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ എന്ത് പറയുന്നു, ആ ഒരു കാര്യം നോക്കാതെ നിങ്ങൾ നിങ്ങളുടെ ടാസ്കുകളിൽ മാത്രം ഒരു 100% എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ജോലി സമയം കഴിഞ്ഞാൽ ഓഫീസിലെ മെസ്സേജുകളിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി നിൽക്കുക. ഇമെയിൽസ് ആയിക്കോട്ടെ, മെസ്സേജ് ആയിക്കോട്ടെ, ഓഫീസ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറി നിൽക്കുക. ഒന്ന് മിസ്സിംഗ് ഔട്ട്, യെസ്, അതാണ് നല്ലത്. ആ സമയത്ത് ഓഫീസിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നത് വഴി നിങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസ് കൃത്യമായിരിക്കുന്നുള്ളതാണ്, പക്കായിട്ട് നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് അതുവഴി സാധിക്കുന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളൊരു മോശം ജീവനക്കാരനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, അല്ല മറിച്ച് അടുത്ത ദിവസം കൂടുതൽ ഫോക്കസോടെ എനർജിയോടെയൊക്കെ ജോലി ചെയ്യാനായിട്ട് നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുകയുള്ളൂ കേട്ടോ.

0: 360 degree.
1: Yes, once again, welcome back to 360 degree. അങ്ങനെ ജോമോ ലൈഫ് സ്റ്റൈൽ രീതി, ആ രീതിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് അല്ലേ. ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട്, അതാണ് ജോമോയുടെ ഫുൾ ഫോം എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന സമയത്തെ, ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഒരു സ്റ്റാറ്റസുകളും അല്ലെങ്കിൽ അവരുടെ ഫോട്ടോകളും കണ്ട് അതിനോട് മത്സരിക്കാനുള്ള ഒന്നല്ല, അല്ലല്ലോ. ലോകത്തിൽ പലതും മിസ്സിംഗ് ആകുന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ആകട്ടെ എന്ന് വെക്കാന്നുള്ളൂ. കാരണം എന്താ, ആ മിസ്സിംഗ് ആകുന്നതിലാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷം ഒളിഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ വരുന്ന ആഴ്ചയിൽ മറ്റുള്ളവരുടെ സ്റ്റോറികൾ കണ്ട് സങ്കടപ്പെടുന്നതിന് പകരം സ്വന്തം ജീവിതത്തിലെ സുന്ദരമായ നിമിഷങ്ങളെ നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, പുഞ്ചിരിക്കുക. ഒരു കുഞ്ഞു ജോമോ ലൈഫ് സ്റ്റൈൽ നിങ്ങളുടെ ജീവിതത്തിലും പരീക്ഷ നോക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു പുത്തൻ ലൈഫ് സ്റ്റൈൽ ആശയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നെ തീർച്ചയായിട്ടും അറിയിക്കണം. അടുത്ത 360 ഡിഗ്രിയുമായിട്ട് ഞാൻ വീണ്ടും മറ്റൊരു ക്രിയേറ്റീവ് വിഷയവുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർ ജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റേ ഇൻ വിത്ത് അഹലി ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അസ്ലി ലാൻഡ് മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: 때려버려.
1: കൈയടി മുഴുവൻ തീർക്കണ്ട.
0: എന്ത് കലക്കണം? കലക്കണം.
1: അതവന്റെ ഒടുക്കത്തെ കലക്ക. ഇനി ഞാൻ കലക്കും.
0: എന്നാ നീ പോയി ആ പോഷൻ ചെയ്യടാ.
1: എന്നുവെച്ചാ
0: കലക്കാൻ.

다르다 그 옛날 부리짜디게 에이 아유

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട്.

0: വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണ ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: வந்துட்டேன்
1: இந்த வந்துட்டேன்

0: പ്രകൃതി ഉൽപ്പന്നങ്ങളുടെ അതിജാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർഡ്സ് അച്ചുമൂർത്തിമങ്ങ് വടക്കഞ്ചേരി.
1: റെറ്റിനൽ പ്രശ്നങ്ങൾ ആദ്യമായി 3D സർജറി സേവനവുമായി വിധാനങ്ങൾ. പരിചയ സമ്പന്നരായ വിക്ടർമാർ, കൂടു 781-94W അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവ്.